0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: ഇന്ന് അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചുമായിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മളെന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താൽപര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

വാശിനോട്ടം തട്ടിപ്പാക്കി മന്ത്രങ്ങൾ തന്ത്രം കാട്ടി കാവളിയാടല്ലേ. പൊട്ടി നടന്നൊരു മക്കട നിന്നൊരു പൊക്കണമേറ്റി നടന്നു വരുന്നത് ഫലിതം ഫലിതം ഫലിതം.

തളർത്തിപ്പു ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു തളഭ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരമൊരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളത്തിപ്പു ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു തളഭ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരമൊരു നിറപൊലി നുകർ

നീ വന്നു മഞ്ചം ഞാൻ തന്നു, കൊഞ്ചി നീ വന്നു മഞ്ചം ഞാൻ തന്നു, ഇരുമിഴിതലിൽ ഇനിയ ചലനമായി ലയിക്കാൻ ലസിക്കാൻ വരുമേ. തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളത്തിപ്പൂച്ചൂടും, നിന്റെ കനക വിഗ്രഹം കണ്ടു കളവ കുങ്കുമം കണ്ടു ഞാൻ, മധുര മധുരമൊരു നിറ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിപ്പ നിപ്പ മാരി സരി സമ സപ സനി മാഗാ ഗണപതി. നിത്തരി ദാസ സനി സരി ദാസ നി സരി സരി ദാസ സനി സരി ദാസ പമ പമ ഗ മരി സതി സരി ഗ മഗ മരി സതി സരി സ നിബ മനി ബനി ബനി ബനി ബമ ബനി ബനി ബനി ബ ദരി ദരി ദരി ദനി ദരി ദരി ദരി ദ bani bani bani bama bani bani bani bani dari dari dari dari dari dari dari dari dari gaga mama baga mama bama bani bani dari dari bama sari gama ganapatim manasa smarami vasishtha vamadeva.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കിണറ്റിലും മണോരലുക്കത്തിട്ട് മിന്നും കസവണി തട്ടമിട്ട്

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

എല്ലാവർക്കും നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാരംഭ വരിശകളായ ശരളി വരിശകൾ, ജണ്ട വരിശകൾ, മധ്യസ്ഥയ വരിശകൾ, മേൽസ്ഥയ വരിശകൾ, അലങ്കാരങ്ങൾ തുടങ്ങിയവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ഗീതം എന്ന ഭാഗത്തിലേക്ക് കടന്നിരിക്കുന്നു. കർണാടക സംഗീതത്തിൻ്റെ പിതാമഹനായ ശ്രീ പുരന്ദരദാസർ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കർണാടക സംഗീത പാഠ്യപദ്ധതിയിൽ ഗീതം എന്ന വിഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1, 2 ഗീതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് 3-ാമത്തെ ഗീതമാണ്. ഈ ഗീതത്തിൻ്റെ രാഗം മലഹരി. തിസ്രജാതി ത്രിപുട താളമാണ്. തിസ്രജാതി ത്രിപുട താളം നമ്മൾ അലങ്കാരം പഠിച്ചപ്പോൾ പരാമർശിച്ചിട്ടുണ്ട്. ഒരു അടി കഴിഞ്ഞ് 2 വിരലെണ്ണും, അതിനുശേഷം 2 ദ്രുതം അടിച്ചു വീശുക. അപ്പോൾ 1, 2, 3, 1, 2, 1, 2, ഇങ്ങനെ മൊത്തം 7 അക്ഷരമാണ് തിസ്രജാതി ത്രിപുട താളത്തിനുള്ളത്. എൻ്റെ പേര് നീലംപേരൂർ സുരേഷ് കുമാർ.

ഇന്ന് എന്നോടൊപ്പം ഇവിടെ പഠിക്കാനെത്തിയിരിക്കുന്നത് നന്ദിനി, അന്ന മെറിൻ, അശ്വതി, പല്ലവി സുരേഷ് ആൻഡ് പവിത്ര സുരേഷ്. ഇന്നത്തെ ഭാഗം മൂന്നാമത്തെ ഗീതം, രാഗം മലഹരി, തിസ്രജാതി, ത്രിപുടതാളം. നമുക്ക് ആരംഭിക്കാം.

ഈ ഗീതത്തിൽ ഒരടിയിൽ ഒരു സ്വരം വച്ചാണ് നമ്മൾ പാടുന്നത്. തിസ്രജാതി ത്രിപുടതാളം 7 അക്ഷരം. ഞാൻ ഓരോ താളവട്ടമായി പാടിത്തരാം. അതിനു മുമ്പായി മലഹരി രാഗത്തിൻ്റെ ആരോഹണം അവരോഹണവും നമുക്ക് പാടാം. ആരോഹണം

പതിനഞ്ചാമത്തെ മേളകർത്ത രാഗമായ മായാമാളവഗുളയിൽ ജന്യമാണ് മലഹരി എന്ന രാഗം. ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം. അവരോഹണത്തിൽ ഗാന്ധാരം കൂടി വരുന്നുണ്ട്, അന്തരഗാന്ധാരം കൂടി. ആരോഹണത്തിൽ അഞ്ചു സ്വരവും അവരോഹണത്തിൽ ആറ് സ്വരവും. അപ്രകാരമാകുമ്പോൾ ഔടവ ഷാടവ രാഗമാണ് മലഹരി. ഗീതത്തിലേക്ക് കടക്കാം.

ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മോഹനരാഗത്തിലുള്ള ഗീതം നമുക്ക് പഠിക്കാം. ഇന്നിവിടെ പങ്കെടുത്ത കുട്ടികൾ നന്ദിനി, അന്നമെറിൻ, അശ്വതി, പല്ലവിയാൻ, പവിത്ര. എൻ്റെ പേര് നീലംപേരൂർ സുരേഷ് കുമാർ.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ
3: മലയാളത്തിന് അനേകമനേകം പ്രണയ സങ്കല്പങ്ങൾ അരുളിയ സംവിധായകനായിരിക്കുമ്പോഴും അതിൽ തന്റെയും മറ്റുള്ളവരുടെയും അടക്കം ചിത്രങ്ങൾക്കായി അനേക പ്രണയ സങ്കല്പങ്ങൾ എഴുതി ഫലിപ്പിച്ച രചയിതാവ് എന്ന പദവിക്കർഹനായിരിക്കുമ്പോഴും നാളിതുവരെ സിഗ്നേച്ചർ പരിപാടിയിൽ പി പത്മരാജൻ എന്ന പ്രണയ സങ്കല്പങ്ങൾ അനേകം നെയ്തൊരുക്കിയ ഗന്ധർവതുല്യനായ ആ എഴുത്തുകാരനെപ്പറ്റി, അദ്ദേഹത്തിന്റെ മനോഹര പ്രണയ കൽപ്പനകളെപ്പറ്റി പ്രത്യേകമായി അവതരിപ്പിക്കാൻ മനഃപൂർവ്വം തന്നെ മറന്നുവെന്ന സങ്കോചമി അദ്ധ്യായത്തിന്റെ പിറവിക്ക് പിന്നിലുണ്ട്. പത്മരാജൻ പകർത്തിവെച്ച കാമവും ക്രോധവും അതിലൂന്നിയ പ്രതികാരവും വരെ ആഴത്തിൽ അവതരിപ്പിച്ചിട്ടുകൂടി അദ്ദേഹത്തിന്റെ മാന്ത്രിക പ്രണയ ചലച്ചിത്രങ്ങളിലേക്ക് കടക്കാനല്പം വൈകിയെന്ന യാഥാർത്ഥ്യം അങ്ങനെ നിലനിൽക്കുന്നു. പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച കാമ്പുള്ള പ്രണയ സങ്കല്പങ്ങളിലേക്കൊരു സഞ്ചാരമാണ് ശ്രവ്യമാധ്യമത്തിന്റെ പരിധികളിൽ നിന്നുകൊണ്ട് സിഗ്നേച്ചറിൽ അവതരിപ്പിക്കുന്നത്.
4: ശരിക്കുള്ള പേരെന്താ?
5: പേരില്ല, പേരിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല.
4: അവിടെയും
5: അവിടെ ഒരു പേരുണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് ഓർമ്മയില്ല.
4: അല്ല,
5: സ്വർഗം ഞങ്ങൾ കോർക്കാൻ പാടില്ല. ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഇങ്ങോട്ട് വിടുമ്പോ അത് മാച്ചു കളഞ്ഞിരിക്കുക. ശാപത്തിന്റെ കാലാവധി തീർന്ന് തിരിച്ചെത്തുമ്പോ അതും തിരിച്ചു തരും. അപ്പോ ഭൂമിയുടെ ഓർമ്മ മാച്ചു കളയും. ഇവിടെ കണ്ടതൊക്കെ
3: 1991 കേവലം 46 വയസ്സ് പൂർത്തിയാകുന്നതിന് ചുരുക്കം മാസങ്ങൾക്ക് മുൻപാണ് പത്മരാജന്റെ വിയോഗം. പറയാനും എഴുതി അവതരിപ്പിക്കാനുമൊക്കെ ഒരുപാട് കഥകൾ ബാക്കി വെച്ചുകൊണ്ട് മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പത്മരാജന്റെ സംവിധാനത്തിലൊരു മനോഹര സിനിമ മലയാളികൾക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ അത് തിയേറ്ററിൽ പരാജയം രുചിച്ചു. ഞാൻ ഗന്ധർവനാണ് ആ സിനിമ.
6: ഞാൻ ഗന്ധർവൻ. ചിത്രസലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചൂട്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി. ഈ ഭൂമുഖത്തെ പൂക്കളും ഈ ഭൂമിയുടെ തേനും മാത്രം നുകർന്നു കഴിയ അനുമതി കിട്ടിയ അരൂപിയായ ഒരു വർണ്ണ ഞാൻ ഗന്ധർവൻ.
3: വിചിത്ര പ്രമേയമാണ് ഞാൻ ഗന്ധർവൻ എന്ന മികച്ച സിനിമയുടെ ഓജസ്. പേര് പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ കഥാനായകനൊരു ഗന്ധർവനാണ്. ശാപം കിട്ടി ദേവലോകത്തുനിന്ന് ഭൂമിയിലേക്ക് അയക്കപ്പെട്ടയാൾ. ഭൂമിയിലെ സന്ദർശന യുഗത്തിൽ അയാളിൽ ഉണരുന്ന അനുരാഗത്തിന്റെയും ആ മൃദുല വികാരത്തിന്റെ വരും വരായികകളുടെയും ആത്മസംഘർഷങ്ങളുടെ തന്നെയും കഥയാണ് ഞാൻ ഗന്ധർവൻ. ഒപ്പമത് അയാൾ ഹൃദയം നൽകിയ ഒരു പെൺകുട്ടിയുടെ ആത്മാർത്ഥ പ്രണയത്തിന്റെ കൂടി കഥ മനോഹരമായി അവതരിപ്പിച്ചതാണ്.
5: എനിക്ക് നിന്നോട് സംസാരിക്കണം, നീ പറയുന്നത് എനിക്ക് കേൾക്കണം.
4: അതിനെങ്ങനെയാണോ ആളെ കാണാതെങ്ങനെയാ?
3: ധനാഢ്യ ഭവനത്തിലെ ഇളമുറത്തമ്പുരാട്ടി ബാമ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് അവൾ. മാതാപിതാക്കൾ ഉന്നത ഉദ്യോഗസ്ഥർ. ഒരിക്കൽ തന്റെ പഠന നാളുകളിലൊന്നിൽ ബാമ എന്ന ആ സുന്ദരി ഉല്ലാസയാത്രയുടെ ഭാഗമായി ഒരു കടൽ തീരത്തെത്തുകയാണ്. ആരാലും ശ്രദ്ധിക്കാതെ അവിടെ കിടന്നൊരു ശില്പം അവളുടെ കണ്ണിലുടക്കുകയാണ്. മരത്തിൽ കൊത്തിയ ഒരു ഗന്ധർവ ശില്പം. വെറുമൊരു കൗതുകം കൊണ്ടാണ് അവൾ അത് കയ്യിലെടുക്കുന്നത്. തുടർന്ന് ബാഗിൽ വെച്ച് ബാമ അത് ഒപ്പം കൊണ്ടുപോകുന്നു സ്വഭവനത്തിലേക്ക്. എന്നാൽ അത് ദേവലോകത്തുനിന്ന് ശാപം വഴി പുറത്തായ കഥാനായകന്റെ, നമ്മുടെ പ്രിയ ഗന്ധർവന്റെ പ്രതിരൂപമായിരുന്നു. അയാളെ ബാമ മനസ്സറിയാതെയെങ്കിലും കണ്ടെത്തിയിരിക്കുന്നു, സ്വന്തമാക്കിയിരിക്കുന്നു. ബാമയുടെ മനം തുടർന്ന് ആ ഗന്ധർവൻ കൗരുകയാണ്.
4: ഗന്ധർവന്മാര്
7: അവര് സ്വർഗലോകത്തിലെ പാട്ടുകാരാ. ദേവേന്ദ്രന്റെ സദസ്സിൽ പാടുന്നത് അവരാ.

0: ഞാൻ ഭൂമി വരുന്നത്?
1: ഇവരുടെ പാട്ടിലും സൗന്ദര്യത്തിലും ഒക്കെ ദേവലോകത്തെ ചില പെണ്ണുങ്ങളും മയങ്ങും. അവര് ചിറ്റിക്കളി ഉണ്ടാക്കും. ഇത് ഒടുവിൽ ദേവേന്ദ്രന്റെ കണ്ണി പെടും. അപ്പൊ അങ്ങേരി പെണ്ണുങ്ങളെ ശാസിച്ച് ഒതുക്കി നിർത്തിയിട്ട് ഇവരെ ശപിക്കും. ഭൂമിയിൽ പോയി ഇത്ര കോടി യുഗങ്ങള് അല്ലെങ്കിൽ ഇത്ര മനുഷ്യ ജന്മങ്ങള് അലഞ്ഞു തിരിഞ്ഞു നടന്നോളെ. അങ്ങനെ ഗന്ധർവന്മാര് ഭൂമി വന്ന് ആകാശത്തോടെ അലഞ്ഞു നടന്ന് ഭൂമിയിലെ ചില പെണ്ണുങ്ങളെ നോട്ടം വിടും. കന്യകമാരെ മാത്രമേ പുള്ളിക്ക് വേണ്ടൂ. അങ്ങനെ നോക്കി നോക്കി ഇഷ്ടപ്പെടുന്ന കന്യകമാരോട് ഒത്തുകൂടി ബന്ധപ്പെക്കും.
0: എന്നിട്ട്?
1: എന്നിട്ടെന്താ, അവരുടെ സമയമാകുമ്പോ അവരങ്ങ് പോവും.
0: അപ്പൊ പെണ്ണുങ്ങള്?
1: എന്റെ മോളെ, ഗന്ധർവൻ കൂടിയ ആ പെണ്ണിന്റെ ജീവിതം പാഴാ.
2: മുത്തശ്ശി കഥകളിലും മറ്റും കേട്ടുമറന്ന സങ്കല്പം, അത് പ്രേക്ഷകർക്കായി പത്മരാജൻ പറഞ്ഞവതരിപ്പിച്ചിരിക്കുന്നത് ഏറെ മനോഹരമായി. ആരാരുമറിയാതെ ഗന്ധർവൻ ഭാമയ്ക്കൊപ്പമുണ്ട്, അദൃശ്യനായും അല്ലാതെയും. അവൾ കഴുത്തിലണിഞ്ഞിരിക്കുന്ന മുത്തിലൊരു ചുംബനം മതി അയാൾ എത്തിച്ചേരാൻ. തുടർന്നവരുടെ ലോകമാണ്. എന്നാൽ ഈ വിചിത്ര പ്രണയം പൊല്ലാപ്പുകൾ സൃഷ്ടിക്കാതിരിക്കുന്നില്ല. ഭാമയെ വിവാഹം കഴിക്കാൻ ഇരിക്കുന്നവനാണ് മുറച്ചെറുക്കൻ പ്രദീപ്, ഗണേഷ് കുമാർ അവതരിപ്പിച്ച കഥാപാത്രം. ക്രമേണ ഭാമയുടെ മനസ്സിലുദിച്ച അജ്ഞാത പ്രണയത്തെപ്പറ്റി പ്രദീപിന് സൂചനകൾ ലഭിച്ചു തുടങ്ങി. തുടർന്ന് ദേവനെന്ന് സ്വയം പരിചയപ്പെടുത്തി അവളുടെ വേണ്ടപ്പെട്ടവരുടെ മുൻപിലും ഗന്ധർവൻ എത്തിച്ചേരുന്നു. അതിനിടയിൽ ചിലത് പൂർത്തിയാകേണ്ടതുണ്ടെന്നാണ് ചട്ടം.
3: അങ്ങ് തിരിച്ചു ചെല്ലുമ്പോ വഴക്കിട്ടുന്ന മട്ടാണ്. നിയമം തെറ്റി നടക്കുന്നതിന്?
0: നിയമമോ? അവിടെയുണ്ടോ നിയമങ്ങൾ?
3: കൊള്ളാം, അതേ ഉള്ളൂ. നിയമങ്ങളുടെ നൂറുനൂറ് കുരുക്കുകളിൽ കുടുങ്ങിയാണ് ഓരോ ഗന്ധർവന്റെയും ഓരോ നിമിഷവും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം. സൂര്യന്റെയും ചന്ദ്രന്റെയും കാലടി വെയ്പ്പുകൾ അളന്നു കൂട്ടിയിട്ട് വേണം അനങ്ങാൻ പോലും.
0: അതിനിപ്പോ എന്താ നിയമം തെറ്റിച്ചത്?
3: പലതും. തേടിപ്പിടിച്ച പൂവിൽ നിന്ന് തേൻ വലിച്ചെടുക്കുന്ന കാട്ടുവണ്ടിന്റെ വേഗതയിൽ കീഴടക്കുന്ന പെൺകുട്ടിയുടെ കന്യകാത്വം വലിച്ചു കുടിച്ചുകൊള്ളണമെന്നാണ് ഞങ്ങളുടെ കൽപ്പന. ഞാനത് തെറ്റിച്ചിരിക്കയല്ലേ ഈ നിമിഷം വരെ? ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ, ഒരു പെണ്ണിന്റെ സ്നേഹം വാങ്ങാൻ അതിനൊന്നിനും ഞങ്ങൾക്ക് അവകാശമില്ല. ആദ്യ സ്പർശത്തിൽ തന്നെ മനുഷ്യ സ്ത്രീയെ കീഴടക്കി കൊള്ളണം. അടിമകളാക്കാം, ഇരകളാക്കാം. തൊണ്ടാകുമ്പോൾ പുതിയ ഇര തേടി പറന്നു പൊയ്ക്കൊള്ളണം. അങ്ങനെ പാടുള്ളൂ, ഇല്ലെങ്കിൽ ശിക്ഷയാണ്.
2: താൻ ഹൃദയം നൽകിയ കന്യകയുടെ പക്കൽ നിന്ന് ഒഴിവാക്കാനാകാത്ത മടക്കയാത്രയിലാണ് ഗന്ധർവൻ. കഥാനായകൻ ഗന്ധർവനാണ്. അതിനാൽ തന്നെ പ്രേക്ഷകർ കണ്ടുശീലിച്ചിട്ടില്ലാത്ത രൂപസൗന്ദര്യം അയാൾക്ക് ആവശ്യമാണ്. ഇക്കാരണത്താലാകാം മലയാളത്തിൽ നിന്ന് ശ്രദ്ധേയനായ ഏതെങ്കിലും ഒരു നായക നടനു പകരം ഒരു ഹിന്ദി നടനെ തന്റെ ഗന്ധർവ നായകനായി പത്മരാജൻ തിരഞ്ഞെടുത്തത്. നിതീഷ് ഭരദ്വാജാണ് ഗന്ധർവനായി എത്തിച്ചേർന്നത്. ഭാമയെ സുബർണ ആനന്ദോ അവതരിപ്പിച്ചു. എം ജി സോമൻ ഭാമയുടെ പിതാവിന്റെ വേഷത്തിലും ബിന്ദുജ മേനോൻ ഇളയ സഹോദരിയുടെ വേഷത്തിലും ഫിലോമിന മുത്തശ്ശിയുടെ വേഷത്തിലും രംഗത്തു വന്നു. പഴങ്കഥകൾ പോലെ ഏറെ നിസ്സാരമായി പറഞ്ഞുപോകാവുന്ന ഒരു മനോഹര കഥ, എന്നാൽ ഭാവതീവ്രമായ അതിന്റെ കാമ്പറിഞ്ഞ ചലച്ചിത്ര ആവിഷ്കാരം, അതാണ് പത്മരാജൻ ഒരുക്കിയ ഞാൻ ഗന്ധർവൻ. ഇക്കാരണത്താലാകാം മലയാളത്തിൽ പിറന്ന ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായി പല ചലച്ചിത്ര നിരൂപകരും ഞാൻ ഗന്ധർവനെ പരിഗണിച്ചു പോരുന്നത്. 35 വർഷങ്ങൾക്കിപ്പുറവും പുതുമ തോന്നുന്ന അതിമനോഹരമായ രംഗങ്ങൾ ഏറ്റവും വലിയ സവിശേഷതയാണെന്ന് പറയാം. സിനിമയുടെ അവതരണമാകട്ടെ ഒട്ടും പൈങ്കിളി അല്ലാതെയുമാണ്.
4: സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീയില്ല. പകലുകൾ നിന്നിൽ നിന്ന് ചോദിക്കളഞ്ഞിരിക്കുന്നു. ചന്ദ്രസ്പർശമുള്ള രാത്രി നിനക്കിനി ആകെയുള്ളത് ഇന്നത്തെ ഈ രാത്രി മാത്രം. ഇന്നത്തെ രാത്രി, രാത്രിയുടെ 17-ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് യാത്ര, ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത യാത്ര. ഒന്നിനും നിന്നെ തിരിഞ്ഞു വിളിക്കാനാവില്ല. നീ സമ്മാനിച്ച രുദ്രാക്ഷം ഈ നിമിഷം മുതൽ അവളുടെ കഴുത്തിൽ ശക്തിഹീനമായ വെളുത്ത മണൽക്കട്ട. മഹാദാമിശ്ര നരകത്തിലെ വിഷശൂലങ്ങളും സർപ്പങ്ങളും ചോരവഴക്കുന്ന തറയും ഗന്ധർവന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്നു. ഒരു പോംവഴി, ഒരേ ഒരു പോംവഴി, ത്രികാലജ്ഞനായ നിന്റെ പിതാവ് നിന്നെ അറിയിക്കുന്നു. നിന്റെ പാതിയാകാൻ ലഭ്യ നിൽക്കുന്ന ഈ ഭൂമികന്യകയുടെ ഉള്ളിൽ നിന്ന് നിന്റെ ഓർമ്മയും നിന്റെ ഉള്ളിൽ നിന്ന് അവളുടെ ഓർമ്മയും മായ്ച്ചു കളഞ്ഞിട്ട് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധം അറുത്തിട്ട് ഇവിടെ നിന്ന് യാത്രയാരംഭിച്ചാൽ നിന്റെ ശിക്ഷകളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടും. ഭൂമി ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഇവിടെ പന്തിലയാക്കി തള്ളിയില്ലെങ്കിൽ മനുഷ്യനോ ഗന്ധർവനോ അല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന വികൃത ജീവിയായി കോടികൽപ്പങ്ങൾ നിനക്ക് കഴിയേണ്ടി വരും.
3: സാരമില്ല, എനിക്ക് ഓർമ്മ മതി.
4: ഒന്നുകൂടി ഓർക്കുക, നീ ഇവളോടൊപ്പം ചെലവിടുന്ന ഓരോ നിമിഷത്തിനുമൊപ്പം ശാശ്മല നരകത്തിൽ ഇരുമ്പുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയ ചുട്ടുകഴിപ്പിച്ച സ്ത്രീരൂപങ്ങളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ അവശേഷിപ്പിച്ച് ഓർമ്മയ്ക്കും

0: അവയെയെല്ലാം നീ ആലിംഗനം ചെയ്യേണ്ടി വരും. അവയോടൊപ്പം രാത്രികൾ സഹിക്കേണ്ടി വരും. ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാൻ എന്റെ പുത്രന് ഇനി കുറച്ച് നാഴികകൾ മാത്രം.
1: താൻ ഓജസ് പകർന്ന ഗന്ധർവന്റെ ഈ കഥയ്ക്ക് വേണ്ടത്ര പരിഗണന അക്കാലത്ത് പ്രേക്ഷകരാൽ ലഭിക്കാതെ പോയെന്ന വേദന പത്മരാജൻ ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട്. ആ വേദന മറക്കാൻ നൊമ്പരമറിയാത്ത ലോകത്തേക്ക് തങ്ങളുടെ കഥ പറഞ്ഞ മനുഷ്യ ഗന്ധർവനെ യഥാർത്ഥ ഗന്ധർവന്മാർ കൊണ്ടുപോയതാകാം. 1991 ജനുവരി 11 ഞാൻ ഗന്ധർവൻ പുറത്തിറങ്ങി. വെറും 12 ദിവസം കഴിഞ്ഞ് ജനുവരി 23 പത്മരാജന്റെ വിയോഗം. 12 പൂർണതയുടെ സംഖ്യയായാണ് വിലയിരുത്തി പോരുന്നത്. തന്റെ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഗന്ധർവ രചയിതാവ് മടങ്ങിയതുമാകാം. 1975 ആദ്യ തിരക്കഥ പ്രയാണം ഭരതന്റെ സംവിധാനത്തിൽ സിനിമയായി പുറത്തുവന്നത്. അതുകഴിഞ്ഞ് കേവലം 16 വർഷം കൊണ്ടൊക്കെ പൂർത്തിയായതാണ് ഇക്കണ്ട വ്യത്യസ്ത രചനകളത്രയും. ഇക്കാരണത്താലാണ് പത്മരാജൻ ഗന്ധർവ രചയിതാവെന്ന വിളിക്ക് അർഹനായിരിക്കുന്നതെന്നാണ് വ്യക്തിപരമായ നിരീക്ഷണം. ഒരു കാവ്യം പോലെ അതിമനോഹരമാണ് ഞാൻ ഗന്ധർവൻ എന്ന ചിത്രം. കേവലം ഒരു റേഡിയോ പരിപാടിയിൽ മിനിറ്റുകൾ കൊണ്ട് മാത്രം പറഞ്ഞറിയിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളത്. ഗന്ധർവന്റെ കഥയിൽ അയാൾ തന്റെ മനസ്സ് കീഴടക്കിയ യുവസുന്ദരിയോട് പറയുന്നുണ്ട് താൻ കഴിഞ്ഞ കാലങ്ങൾ മറക്കാൻ വിധിക്കപ്പെട്ടവനാണെന്ന്. ദേവലോകത്തെ തന്റെ പേരെന്താണെന്ന് പോലും ഓർമ്മിക്കാൻ അനുവാദമില്ല എന്ന്. അതിനാൽ തന്നെ പരോക്ഷമായി ഞാൻ ഗന്ധർവൻ മറവികളുടെ കഥ കൂടിയാണ്. തന്നെപ്പറ്റിയുള്ള ഭൂരിഭാഗം കാര്യങ്ങളും ഗന്ധർവന് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഓർമ്മിക്കാൻ അയാൾക്ക് അനുവാദമില്ല. ഇത്തരത്തിൽ മറവിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരുവളുടെ കഥ, തുടർന്നുടലെടുക്കുന്ന പ്രണയത്തിന്റെ കഥ, അതാണ് പത്മരാജൻ നെയ്തെടുത്ത ഇന്നലെ എന്ന ചിത്രം. കഥാനായികയെ നമുക്ക് മായ എന്ന് വിളിക്കാം. എന്നാൽ അത് ആ യുവതിയുടെ യഥാർത്ഥ പേരല്ല. അവൾക്ക് ചുറ്റും പുതുതായി എത്തിപ്പെട്ടവർ നൽകിയ വിളിപ്പേരാണ്. യഥാർത്ഥത്തിൽ അവൾ ഗൗരിയാണ്, നരേന്ദ്രന്റെ മാത്രം ഗൗരി.
2: എന്താ മോളുടെ പേര്? എന്താ ഓർമ്മ വരുന്നില്ലേ? സാരമില്ല, അതിനു വേണ്ടി ഇപ്പൊ സ്ട്രെയിൻ ചെയ്യണ്ട. ഓർക്കുമ്പോ ഓർമ്മ വരട്ടെ.
3: ഡോക്ടർ, എനിക്ക് എന്റെ പേര് ഓർക്കാൻ പറ്റുന്നില്ല. ഇത്ര നേരം ഞാൻ അത് തന്നെ ട്രൈ ചെയ്യായിരുന്നു. എനിക്കെന്റെ പേരെന്താണെന്ന് അറിയില്ല.
1: ജയറാമിനെയും ശോഭനയെയും സുരേഷ് ഗോപിയെയും പ്രധാന കഥാപാത്രങ്ങളായി രംഗത്ത് അവതരിപ്പിച്ച് പത്മരാജൻ ഒരുക്കിയ ഇന്നലെ ഒരു തമിഴ് നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ്. വാസന്തി എഴുതിയ ജനനമെന്ന നോവലാണ് നിരൂപക ശ്രദ്ധ ഏറെ നേടിയ ഇന്നലെ എന്ന സിനിമയ്ക്ക് അടിസ്ഥാനമായത്. സിനിമ തിയേറ്ററുകളിൽ വിജയമാവുകയും ചെയ്തു. ഈ നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ഉണ്ടായി.
4: നമുക്ക് ഇവിടുന്ന് വേറൊരിടത്തേക്ക് പോവാം. ഇതിനേക്കാ ഭംഗിയുള്ള ഒരു സ്ഥലത്തെ, ഇതിനേക്കാ രസമുള്ളൊരു വീട്ടിലേക്ക്. വേറൊരു മരവും വേറൊരു കിളിയുടെ ശബ്ദവും ആശുപത്രിയുടെ മണമില്ലാത്ത കാറ്റും. ഞാനും അമ്മയും കൂടെ മായയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഉടക്കൊന്നും പറയാതെ അതതുപോലെ അനുസരിച്ച് വെക്കും.
1: ഒരു മലയോര ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ആശുപത്രി, അത് നടത്തുന്നത് ശ്രീവിദ്യ അവതരിപ്പിച്ച ഡോക്ടർ സന്ധ്യയും മകൻ ശരത്തും ചേർന്നാണ്. അങ്ങനെയിരിക്കെ അതിമനോഹരമായ ആ നാട്ടിൽ ഒരു വലിയ ബസ് അപകടം നടക്കുകയാണ്. അകലെയൊരു സംസ്ഥാനത്തു നിന്ന് തീർത്ഥാടനത്തിനായി നാട് ചുറ്റി സഞ്ചരിച്ച സംഘമായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് വൈകാതെ തന്നെ യാത്രക്കാരിൽ ഭൂരിപക്ഷവും മരണപ്പെട്ടു കഴിഞ്ഞു. ജീവനോട് അവശേഷിച്ചത് അല്പം വൈകി മാത്രം പുഴക്കരയിൽ കണ്ടെത്തിയ ആ യുവതിയാണ്. ഗുരുതരാവസ്ഥയിലാണ് ആ യുവതി. മികച്ച പരിചരണം വഴി ക്രമേണ അവൾ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ താൻ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ ബന്ധുക്കൾ ആരൊക്കെയാണെന്നോ ഒന്നും അവൾക്ക് ഓർമ്മയില്ല. സ്വന്തം പേര് പോലും അറിയില്ല. സഹയാത്രികരാരും ജീവനോടെയുമില്ല. അതിനാൽ ആ യുവതിയുടെ ബന്ധുക്കൾക്കായുള്ള അന്വേഷണത്തിലാണ് ചുറ്റുമുള്ളവർ. ക്രമേണ ആ യുവതി താൻ എത്തിച്ചേർന്ന നാടുമായി അടുക്കുകയാണ്. വിളിക്കാൻ പേരൊന്നുമില്ലാത്തതിനാൽ ശരത് മായ എന്നവൾക്ക് പേര് നൽകി. ഇതിനിടയിലും പല രീതിയിൽ മായയുടെ വേണ്ടപ്പെട്ടവർക്കായുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പലരും അവളെ തേടി എത്തുകയും ചെയ്തു. എന്നാൽ അവരാരും മായയെ തിരിച്ചറിയുന്നില്ല.
4: എനിക്ക് മായ ഇവിടുന്ന് പോരുതെന്ന, കുട്ടി അന്വേഷിച്ച് ആരും വരരുതെന്ന.
3: എന്തായി പറയുന്നേ? എന്നും ഞാനിവിടെ ഇങ്ങനെ
4: ഇങ്ങനെയല്ല. മായ എനിക്ക് എന്റെ മാത്രമാക്കണമെന്നുണ്ട്.
1: മായ ആ മനോഹര ഗ്രാമത്തിൽ അവരുടെ തന്നെ അധീനതയിലുള്ള പ്രൈമറി സ്കൂളിൽ അധ്യാപനവുമൊക്കെയായി ജീവിതം നയിക്കുകയാണ്. ശരത് പകർന്നു നൽകുന്ന പ്രണയത്തിന്റെയും കരുതലിന്റെയും ആഴങ്ങളറിഞ്ഞുകൊണ്ട്. എന്നാൽ കാണാതായ തന്റെ ഭാര്യയ്ക്കായുള്ള അന്വേഷണത്തിലാണ് സുരേഷ് ഗോപി അവതരിപ്പിച്ച ഡോക്ടർ നരേന്ദ്രൻ എന്ന ശാസ്ത്രജ്ഞൻ. മായ എന്ന ഗൗരിയുടെ ഭർത്താവാണ് അയാൾ.
5: അപ്പോഴത്തേക്ക് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 1 മാസവും 2 ദിവസം. ഗൗരിക്ക് ഗ്രീൻ കാർഡ് കിട്ടാൻ വീണ്ടും 1 മാസം പിടിക്കും. അതുവരെ അവളോട് ഒറ്റയ്ക്ക് നിന്നേ പറ്റും. അതൊഴിവാക്കാൻ അസത്യത്തിൽ ആ ഗ്രൂപ്പിന്റെ ഒപ്പം അവൾ പോയത്.
6: ഞങ്ങള് തിരുപ്പതി, തിരുച്ചെന്തൂർ, മധുര, ചിദംബരം, കന്യാകുമാരി.

0: ധൈര്യം അവൾക്കുണ്ടായിരുന്നു. എന്തിനുള്ള ഒരുതരം ഉത്സാഹവും ചൊടിയും.
1: ഇങ്ങനെയൊരു പെൺകുട്ടി ദൂരെ ഒരു ഗ്രാമത്തിലുണ്ടെന്ന് വാർത്തയറിഞ്ഞ് അയാൾ അവളെ തേടിയെത്തുകയാണ്, തന്റെ ഗൗരിയാണോ അതെന്ന് ഉറപ്പിക്കാൻ. മായ ഗൗരി തന്നെയാണെന്ന് തെളിയിക്കാൻ തക്ക ചിത്രങ്ങളും മറ്റും അയാളുടെ കയ്യിലുണ്ട്. എന്നാൽ അത് മുൻകൂട്ടി ശരത്തിനെ കാണിക്കാൻ അയാൾ എന്തോ തയ്യാറാകുന്നില്ല.
0: ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇപ്പൊ ഉടനെ കാര്യമില്ല. ഒരു കോടതിയുടെ മുമ്പിൽ വരുമ്പോഴേ ഇതിനൊക്കെ റെലവൻസ് ഉള്ളൂ. ഇത് ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതല്ല, സൂട്ട് കേസിൽ കിടന്നതുകൊണ്ട്.
2: നിങ്ങൾക്കൊരു ഫോട്ടോ കൂടി കൊണ്ടുവരാൻ വരുന്നു.
0: എടുത്തില്ല, അത്രേ ഉള്ളൂ. ഒരുപാട് ഫോട്ടോസ് ബോംബെയിൽ കിടപ്പുണ്ട്. ആൽബോ, വീഡിയോ ടേപ്പോ എന്ത് വേണേലുണ്ട്. ആള് തന്നെയാണെങ്കിലല്ലേ അതിന്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേറെ പ്രൂഫ് ഒന്നും വേണ്ടി വരില്ല മിസ്റ്റർ ശരത്. ഈ കുട്ടി എന്റെ ഭാര്യയാണെങ്കിൽ അവൾ എന്നെ കണ്ടാൽ തിരിച്ചറിയും, എന്ത് അംനീഷയാണെന്ന് പറഞ്ഞാലും. ഐ എം ഷുവർ. അങ്ങനെ അവൾ തിരിച്ചറിഞ്ഞാൽ ഞാൻ അവളെ കൊണ്ടുപോവുകയും ചെയ്യും.
2: അത് പറയുന്നതിന് ഒരു ഭീഷണിയുടെ ടച്ച് ഒന്നും ആവശ്യമില്ല. മായ, നിങ്ങൾ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ അവള് നിങ്ങളുടേതായിരിക്കും.
1: ശരത്തിനോടൊപ്പം നരേന്ദ്രൻ ആ ഭവനത്തിലെത്തി. എന്നാൽ അവൾക്ക് അയാൾ ഇന്ന് തീർത്തും അപരിചിതനാണ്. ഇതിനിടയിൽ ശരത്തും മായയും തമ്മിലുള്ള അടുപ്പം കൃത്യമായി നരേന്ദ്രന് മനസ്സിലാകുന്നു. അവൾ നെറ്റിയിൽ ചാർത്തിയ ചായം ശരത്തിന്റെ വസ്ത്രത്തിൽ പതിഞ്ഞത് അയാളോട് മനസ്സിലൊടുക്കുകയും ചെയ്തു. തുടർന്ന് വിങ്ങുന്ന ഹൃദയവുമായി നരേന്ദ്രന്റെ മടക്കമാണ്. ആ തെളിവുകളൊന്നും നിരത്താതെ ഇനി എന്തിനങ്ങനെ ചെയ്യണമെന്ന ചോദ്യമാകാം നരേന്ദ്രന്റെ ഉള്ളിൽ നുരയ്ക്കുന്നത്. ശരത്, മായ, നരേന്ദ്രൻ, ഇവരിൽ ഏറ്റവും ആഴമുള്ള സാന്ദ്രമായ കഥാപാത്രം ഏത് എന്ന ചോദ്യത്തിനുത്തരം നരേന്ദ്രൻ എന്നാണെന്നാണ് പറയാൻ ഇഷ്ടപ്പെടുന്നത്. മായ വിധി കൊണ്ട് എല്ലാം മറന്ന് പുതിയ ജീവിതം ആരംഭിക്കേണ്ടി വന്നവളാണ്. നവജീവിതത്തിന്റെ താളങ്ങളിലേക്ക് പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞു. പറിച്ചു നടപ്പെട്ട സാഹചര്യവുമായി ഏറെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ശരത്തിനാകട്ടെ ഇന്നലെ മായ ആരായിരുന്നുവെന്നോ എന്തായിരുന്നുവെന്നോ അറിയാൻ ഒരു തലത്തിനപ്പുറം ആഗ്രഹമില്ല. അവൾക്ക് മറ്റാരെങ്കിലും അവകാശിയായി ഉണ്ടായേക്കാമോ എന്ന ഭയമേ ശരത്തിനുള്ളൂ. എന്നാൽ സത്യം തിരിച്ചറിഞ്ഞ് ഇനിയൊരിക്കലും മായ ഇന്നലകളിലേക്ക് മടങ്ങിപ്പോകാനിടയില്ല എന്ന് ഉറപ്പിച്ച് അവിടെ നിന്ന് വിട പറയുന്നവനാണ് നരേന്ദ്രൻ. തുടർന്ന് അയാൾ പുലർത്തിപ്പോരുന്ന മൗനത്തിനാകട്ടെ ആഴങ്ങൾ അനേകമുണ്ട് താനും. നരേന്ദ്രൻ ജീവിതത്തിൽ തന്റെ സഖിയായി കണ്ടെത്തിയ യുവതി ഒരനാഥയായിരുന്നു. മറ്റാരും അവകാശപ്പെടാൻ പാടില്ല എന്ന ചിന്തയൊക്കെ അതിന് കാരണമായിട്ടുണ്ടാകും. അവളാണ് തന്റേതല്ലാത്ത കാരണത്താൽ വിധി കൊണ്ട് മാത്രം അയാൾക്ക് മുൻപിൽ തീർത്തും അപരിചിതയായി നിൽക്കുന്നത്. താനേറെ സ്നേഹിച്ചവളെ ഇനി വിട്ടുകൊടുക്കുന്നതാണ് നല്ലതെന്ന് നരേന്ദ്രന് തോന്നിയിട്ടുണ്ടാകാം. ഇന്നവൾ മായ മാത്രമാണ്. നരേന്ദ്രൻ യഥാർത്ഥത്തിൽ മായയുടെ ഭർത്താവാണ് എന്ന സത്യം ശരത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ടെന്ന് കരുതാം. ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. എന്തായാലും മായ വീണ്ടും ഗൗരിയായി മാറാതിരിക്കുന്നതാണ് നല്ലതെന്ന് പ്രേക്ഷകരെന്ന നിലയിൽ നമുക്ക് നിരീക്ഷിക്കാം. അങ്ങനെയുണ്ടായാൽ നഷ്ടബോധമായിരിക്കും അവളെയേറെ വേദനിപ്പിക്കുക. മറവികൾ ജീവിതത്തിൽ ആവശ്യം അല്ല, അത്യാവശ്യം തന്നെയാണ്. പ്രത്യേകിച്ച് വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ മറവി അനുഭവങ്ങൾ. എന്നാൽ പലർക്കും അത് കഴിയാറില്ല. കഴിഞ്ഞ കാലങ്ങളും ദുരനുഭവങ്ങളുമൊക്കെ ഓർത്ത് വേദനിച്ചു കഴിയുന്ന അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതികഠിനമായ തിക്താനുഭവങ്ങൾ നേരിട്ടവർ, മനസ്സിലാഴത്തിൽ മുറിവേറ്റവർ, ഇവർക്കൊക്കെ മറവിയുടെ അനുഗ്രഹം കടന്നു വരണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. മനസ്സു സൗഖ്യപ്പെടാൻ അനേക കാലം വേണ്ടിവരും. അത് പറ്റാത്തവർ പലപ്പോഴും മാനസിക പ്രയാസങ്ങളുടെ ആഴങ്ങളിലേക്ക് പതിച്ചെന്നും വരും. എന്തായാലും കാലം പതിയെ പതിയെ മുറിവുകൾ ഉണക്കുക തന്നെയാണ് പതിവ്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ വെച്ച് വിലയിരുത്തി നോക്കിയാൽ ഈ പറഞ്ഞത് വ്യക്തമായി എന്ന് വരും. എളുപ്പമൊന്നും മറക്കാനാകാത്ത വേദന രണ്ടാനച്ഛനിൽ നിന്ന് ലഭിച്ച സോഫിയയ്ക്കും മറവിയുടെ കടാക്ഷം ക്രമേണയെങ്കിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാണ് സോഫിയെന്ന് മനസ്സിലായി കാണുമല്ലോ. പത്മരാജൻ രജനിയും സംവിധാനവും നിർവഹിച്ച നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന മോഹൻലാൽ ചിത്രത്തിലെ നായികയാണ് ശാരി മനോഹരമാക്കിയ സോഫി. കെ സുധാകരൻ രചിച്ച നമുക്ക് ഗ്രാമങ്ങളിൽ പോയി രാപ്പാർക്കാമെന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ സിനിമ. സോഫിയും സോളമനും പിന്നെ അവളുടെ രണ്ടാനച്ഛൻ പോൾ പൈലോക്കാരനും.
3: കഴിഞ്ഞ രണ്ടു മൂന്ന് സ്ഥലം എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്റെ പിള്ളേരെ ചീത്തയാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിലേ അതിനെ പള്ളി പറഞ്ഞാ മതി.
4: എന്താ ഇത് കാലത്തെ വാനേ?
3: എപ്പ നോക്കിയാലും അവൻ ആ പെണ്ണിന്റെ പുറകെ. വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങി റോഡ് വരെ കൊണ്ടുപോയി. നാളെ ഏതെങ്കിലും ഹോട്ടൽ റൂമിലായിരിക്കും രണ്ടര കൂടെ ആരെങ്കിലും കാണാൻ പോകുന്നത്.
1: മൈസൂരിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മനോഹര പ്രണയകഥ നടക്കുന്നത്. സുന്ദരമായ ഒരു ഭവനം. അവിടെ കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ച റീത്ത എന്ന മുതിർന്ന സ്ത്രീയും അകന്ന ബന്ധുവായ മേരിയുമാണ് കഴിഞ്ഞു വരുന്നത്. പഠനത്തിന്റെ ഭാഗമായി സഹോദരന്റെ മകൻ വിനീത് കഥാപാത്രം ആന്റണി ജോസഫ് എന്ന കൌമാരക്കാരൻ PDC വിദ്യാർത്ഥിയും അവർക്കൊപ്പമുണ്ട്. റീത്തയുടെ ഏകമകൻ സോളമൻ തങ്ങളുടെ മുന്തിരിത്തോട്ടം നടത്തിപ്പൊക്കെയായി ദൂരെയൊരു ഫാം ഹൌസിലാണ് താമസം. റീത്ത താമസിച്ചു വരുന്ന ആ മനോഹര ഭവനത്തിന്റെ സമീപത്ത് പുതുതായി താമസമാരംഭിച്ച സോഫിയയും മറ്റുള്ളവരെയും അവധിവേളയിൽ മമ്മയ്ക്കൊപ്പം താമസിക്കാനെത്തിയ സോളമൻ പരിചയപ്പെടുകയാണ്. മാതാപിതാക്കളും രണ്ട് പെൺമക്കളുമാണ് ഭവനത്തിലുള്ളത്. ആദ്യ കാഴ്ചയിൽ തന്നെ സോളമന് സോഫി

0: ഇഷ്ടമായി, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ. എന്നാൽ അവളുടെ ഭവന സാഹചര്യങ്ങൾ അത്ര മികച്ചതല്ല. റെയിൽവേ ഉദ്യോഗസ്ഥനായ പിതാവ് പോൾ പൈലോക്കാരൻ, തിലകൻ കഥാപാത്രം, കടുത്ത മദ്യപാനിയാണ്. സോഫിയയുടെ കാര്യങ്ങളിൽ അയാൾ അത്ര താല്പര്യമുള്ളവനല്ല. സോളമനുമായി സോഫിയ അടുപ്പത്തിലാകുന്നത് അയാൾക്ക് തീരെ പിടിച്ചിട്ടില്ല.
1: വഴക്ക് മാത്രമല്ല, ചിലപ്പോ തല്ലുകയും ചെയ്യും.
2: ഡാഡിക്ക് എന്താ സോഫിയയുടെ ഇഷ്ടക്കുറവുണ്ടോ? എലിസബത്തിനോട് വലിയ വാത്സല്യമൊക്കെ കാണിക്കുന്നതാണോ? പഠിക്കാൻ പിടിക്കായിട്ടും സോഫിയയെ മാത്രം പഠിപ്പിക്കാതെ ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് അതൊന്ന് പറയുപോലും ചെയ്യാതെ.
1: അങ്ങേരെന്റെ ഡാഡി അല്ല, എലിസബത്തിന്റെ ഡാഡി അത്.
2: സോഫിയയുടെ
1: വളർത്തച്ഛൻ, രണ്ടാം അച്ഛൻ.
2: മമ്മി?
1: മമ്മി എന്റെ കൂടെ മമ്മിയാ.
2: അപ്പോ മമ്മിയുടെ സെക്കൻഡ് മാരേജ് ആണത്? കുട്ടിയുടെ ഫാദർ?
1: ഇപ്പൊ കൊച്ചിയിലുണ്ട്, വലിയ ഫേമസ് ഡോക്ടറാ, ഡോക്ടർ ജേക്കബ് ജോൺ. സൊസൈറ്റിയിലെ വലിയ ആളാ. അദ്ദേഹത്തിന് ഇപ്പോ ഞാൻ ബാച്ചലർ ഡേസിന്റെ ഒരു കൊച്ചു അബദ്ധം മാത്രമാ.
2: അദ്ദേഹം മമ്മി മാരി ചെയ്തിരുന്നില്ലേ?
1: വിവാഹം കഴിച്ചോളാന്ന് വാക്കുകൊടുത്തിരുന്നു. ഒരു നഴ്സിംഗ് സ്റ്റുഡന്റും ഹൗസ് സർജനും തമ്മിലുള്ള ലവ് അഫെയർ. എനിക്ക് 3 വയസ്സാവുന്നവരെ അദ്ദേഹം വേറെ കിട്ടിയില്ല. പിന്നെ
2: കാണാറുണ്ടോ സോഫിയ അദ്ദേഹത്തിന്?
1: ഒരിക്കൽ മാത്രം, 6-7 വയസ്സുള്ളപ്പോ മമ്മി കാണിക്കാൻ കൊണ്ടുപോയതാ. ഇനി കാണുകയില്ല എന്ന് അന്ന് തീരുമാനിച്ചു. ഇപ്പോഴും എന്റെ മനസ്സിന്ന് അന്നത്തെ ഇൻസൾട്ട് പോയിട്ടില്ല.
0: സോഫിയയുമായുള്ള അടുപ്പം തന്നെയാണ് പോൾ പൈലോക്കാരനും സോളമനും ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകാനും അത് സംഘർഷത്തിലേക്ക് എത്താനും കാരണമാകുന്നത്. തുടർന്ന് സോളമൻ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. അവളെ അയാൾ വേദനിപ്പിച്ചതാണ് സോളമൻ ഇടപെടാൻ കാരണമായതും. ഭവനങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ മൂലം പ്രീതയ്ക്ക് സോഫിയയുമായുള്ള മകന്റെ ബന്ധം താല്പര്യമില്ലാതായി മാറുന്നുണ്ട് ക്രമേണ. എന്നിട്ടും അയാൾ ആ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നില്ല.
2: ആരെന്ത് പറഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുപോടാ. വിളവെടുപ്പ് കഴിഞ്ഞു കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ അത് വേണ്ട, വിളവെടുപ്പിന് ഒരു കൂട്ടായിരിക്കട്ടെ.
3: പ്രീതമാവി,
2: മമ്മ സമ്മതിക്കും. അയാളുടെ ആ കുത്തിക്കലക്കലിൽ ഇപ്പൊ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നേ ഉള്ളൂ. മമ്മയ്ക്ക് അവളെ ഇഷ്ടമാണ്.
0: ക്രമേണ മകന്റെ പ്രണയം റീതയും അംഗീകരിക്കുകയാണ്. ഇതിനിടയിൽ സോഫിയെ പോൾ പൈലോക്കാരൻ ശാരീരികമായി ചൂഷണം ചെയ്തു തുടങ്ങി. ആദ്യമൊക്കെ അർത്ഥം വെച്ചുള്ള നോട്ടങ്ങളും ക്രമേണ ചെറിയ തലോടലുകളും മറ്റുമായിരുന്നെങ്കിൽ അവസാനം അത് ബലാത്സംഗത്തിലേക്ക് എത്തിച്ചേരുകയാണ്. സോളമനുമായി അവൾ പുലർത്തി വരുന്ന പ്രണയബന്ധവും അവളോടുള്ള പെരുമാറ്റത്തിന്റെ ഛേദോ വികാരമാണ്.
2: ഞാൻ കാരണല്ലേ മമ്മ അവക്ക് ഇങ്ങനെ പറ്റിയത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ.
4: നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ സോളമ? ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, നീ എവിടെങ്കിലും ഇറങ്ങി പോയാ മതി. എനിക്കിപ്പോ സമാധാനം, നിന്നെ ഇവിടെ കാണാതിരിക്കുന്നതാ.
0: രണ്ടാനച്ചനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടവളെ സോളമൻ തുടർന്ന് സ്വീകരിക്കുകയാണ്. അവൾക്കൊപ്പം അയാൾ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് മടങ്ങുകയാണ്. മനോഹര പ്രണയമാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. രംഗചിത്രീകരണങ്ങളും ഭംഗിയാർന്നത്. അവയിലൊക്കെ ഏറെ സാന്ദ്രമായത് സോളമനും സോഫിക്കുമിടയിൽ വിരിയുന്ന മുന്തിരിമൊട്ടുപോലെ സുന്ദരമായ പരസ്പരമുള്ള മനസ്സിലാക്കലാണ്. ആ പ്രണയം തീരെ സ്വാർത്ഥമല്ലാത്തതുമാണ്. അവളുടെ മനസ്സറിയാതെ സംഭവിച്ച കാര്യങ്ങളിലും സോളമൻ ആ പ്രണയം വേണ്ടെന്ന് വെക്കുന്നില്ല. 40 വർഷം മുൻപാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്ന യുവതിയെ നായകൻ സ്വീകരിക്കുന്നുവെന്ന ക്ലൈമാക്സ് കാഴ്ചകൾ അതിനു മുൻപ് എത്ര തവണ മലയാള സിനിമയിൽ പിറന്നിട്ടുണ്ടെന്നറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ വിരളമായിരിക്കും. രണ്ടാനച്ചനിൽ നിന്ന് ആ സാധു പെൺകുട്ടി ഏറ്റുവാങ്ങിയതത്രയും മറക്കാൻ സോളമനുമൊത്തുള്ള ജീവിതം മരുന്നായി മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
2: നീ വിചാരിച്ചു ഞാൻ തിരിച്ചു വരികയില്ലെന്ന്? ഞാൻ അവളെ കൊണ്ടുപോയില്ലെന്ന്? സോഫിയ, രണ്ടാമത്തെ ഹോൺ കേൾക്കുമ്പോ ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട്.
0: മറക്കാൻ സാധിക്കാത്ത ഒരുപിടി സംഭവ വികാസങ്ങൾ മനസ്സിൽ പേറി നടക്കുന്ന ഒരുവന്റെ കഥ പറഞ്ഞതാണ് പത്മരാജൻ ഒരുക്കിയ തൂവാനത്തുമ്പികൾ എന്ന ചിത്രം. എന്നാൽ അത് അയാളുടെ മാത്രം കഥയല്ല, മറ്റു ചിലരുടെയും കൂടിയാണ്. തൂവാനത്തുമ്പികൾ എന്ന പേരിനുമുണ്ടൊരു സവിശേഷത. തെളിഞ്ഞ മാനത്താണ് തുമ്പികൾ അധികവും പ്രത്യക്ഷപ്പെടുക. മാനം തെളിയുന്നത് പോലെ മനസ്സും തെളിയണം. മാനം ഇരുളുന്നത് മഴ വരുമ്പോഴാണ്, മഴക്കാർ മൂടുമ്പോഴാണ്. മഴ പെയ്തു പോകുമ്പോൾ മാനം തെളിയും. മഴവെള്ളം പ്രകൃതിയെ കുതിർത്ത് അവിടെയുണ്ടായിരുന്ന അനേകം വസ്തുവകകളുമായി ഒഴുകിയകന്ന് അരുവികളും പുഴകളും വഴി കടലിൽ എത്തിച്ചേരും. ഈ ശുദ്ധീകരണ പ്രവൃത്തിയിൽ കഴിഞ്ഞുപോയവയുടെ ശേഷിപ്പുകൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഒഴുകിയകന്നേ തീരൂ, മനസ്സിൽ നിന്ന് മാഞ്ഞേ തീരൂ. അല്ലെങ്കിൽ അത് നൊമ്പരമായി അവശേഷിക്കും.
1: ശരിക്കു പറഞ്ഞാൽ ഞങ്ങൾ ഇതിനിടെ 1-2 വട്ടം ഇതുവഴി കടന്നുപോയതാ.
2: എന്നിട്ട് എന്തേ അറിയിച്ചില്ല?
1: അത് ഓർക്കാതിരിക്കാൻ, കാണാതിരിക്കുമ്പോ മറക്കാൻ കുറച്ചുകൂടി എളുപ്പമല്ലേ.
0: നമ്മുടെ കഥാനായകൻ മോഹൻലാൽ കഥാപാത്രം ജയകൃഷ്ണൻ മണ്ണാറത്തൊടി എന്ന സമ്പന്ന തറവാട്ടിലെ യുവാവാണ്. നിലവിൽ നാട്ടുകാരുടെ മുൻപിൽ ഒതുങ്ങിക്കഴിയുന്നവനാണെങ്കിൽ കൂടി കെട്ടുപൊട്ടിപ്പറന്ന പട്ടം പോലെയുള്ള ഇന്നലകൾ അയാൾക്കുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ജയകൃഷ്ണൻ ഒതുങ്ങിക്കഴിയുന്നവനാണോ? ഭവനത്തിലുള്ളവർക്കും കേവല സുഹൃത്തുക്കൾക്കും പോലും

0: പൂർണമായി അറിയാത്ത മറ്റൊരു ജയകൃഷ്ണനുണ്ട്. അയാളുടെ കഴിഞ്ഞ കാലത്തിന്റെ തുടർച്ച പോലെ ഇവയ്ക്കെല്ലാമൊപ്പം ജീവിതവഴിയിൽ അയാൾ പരിചയപ്പെട്ട അല്ല ശാരീരികമായി അറിഞ്ഞ ക്ലാര എന്ന യുവതിയും ശ്രദ്ധേയമായി അയാളുടെ മനസ്സിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്.
1: ഞാൻ എപ്പോഴും ഓർക്കും, ഓരോ മുഖം കാണുമ്പോഴും ഓർക്കും.
2: മുഖങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ, അങ്ങനെ കൂടിക്കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കും.
1: മറക്കുമായിരിക്കും അല്ലേ?
2: പിന്നെ മറക്കാതെ.
0: തൃശൂർ നഗരത്തിന്റെ സമീപ ഗ്രാമപ്രദേശങ്ങളിൽ ഏതോ ഒന്നിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത്. ജന്മിത്തം അന്യം നിന്നു പോയെങ്കിലും അയാളിൽ നിന്നും ചുറ്റുമുള്ളവരിൽ നിന്നും അത് പൂർണ്ണമായി ഇല്ലാതായോ എന്നതിൽ സംശയമുണ്ട്. അവർക്ക് സമീപം താമസിക്കുന്ന ജഗതി ശ്രീകുമാർ കഥാപാത്രം രാവുണ്ണിയോടെ അയാൾ പെരുമാറുന്ന രീതിയൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മുൻപ് തൃശൂർ നഗരത്തിലെ കലാലയ പഠനകാലത്ത് ആ നഗരത്തെ ഇളക്കി മറിച്ചവനാണ് ജയകൃഷ്ണൻ. സുഹൃത്തുക്കൾക്കായി എന്തും ചെയ്യുന്നവൻ. അവരുടെ മനസ്സിലുള്ളത് നിറവേറ്റിക്കൊടുക്കുന്നത് അയാൾക്ക് ഉത്സാഹമുള്ള കാര്യമാണ്. അയൽവാസിയും സുഹൃത്തുമായ അശോകൻ കഥാപാത്രം ഋഷിയും അയാൾ ആഗ്രഹിച്ച സുഖങ്ങൾ അറിയുന്നത് ജയകൃഷ്ണന്റെ ഇടപെടലുകൾ വഴിയാണ്. എന്നാൽ ആ വേളകൾക്ക് സാക്ഷിയാകുമ്പോഴും ജയകൃഷ്ണനെ എന്തോ അലട്ടുന്നുണ്ടെന്ന് തോന്നുന്നു.
3: അയാൾ ഇന്നേവരെ ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ടില്ലെന്ന് പറഞ്ഞത് എന്റെ അറിവില്ല. പുള്ളിയുടെ കളിയെല്ലാം ഫ്രണ്ട്സിന് വേണ്ടിയുള്ള കളിയാ. ഇത്രയധികം ഫ്രണ്ട്സോ ജയശ്രീ ടൗണില്? ഞാൻ ഒരിക്കലും കരുതില്ല.
4: കൊള്ള,
3: പുള്ളി 4-5 കൊല്ലം കിടന്ന് വിലസിയ ടൗൺ അല്ലേ.
4: കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്തായിരുന്നു വിലസലെന്ന?
3: ഇപ്പോഴും മൂപ്പർക്ക് കയ്യിൽ ഒറ്റ ചില്ലി വേണ്ടല്ലോ ഈ ടൗണിൽ എന്ത് കളി കളിക്കാനും.
0: ഇതിനിടയിൽ തങ്ങളെന്ന ബ്രോക്കർ അയാളെ ഒരു പ്രത്യേക കാര്യത്തിനായി സമീപിക്കുകയാണ്. തങ്ങളുടെ പക്കൽ ഒരു പെൺകുട്ടി എത്തിയിട്ടുണ്ട്, ക്ലാര. സുമലത അവതരിപ്പിച്ച ക്ലാരയുടെ ലക്ഷ്യം ശരീര വ്യാപാരമാണ്. ഇത്തരം വിഷയങ്ങളിലെ ഇടനിലക്കാരനാണ് തങ്ങൾ. എന്നാൽ ഈ വിഷയത്തിൽ അവൾക്കത്ര മുൻപരിചയമില്ല. പുള്ളിക്കാരിയുടെ ഉള്ളറിയാൻ ജയകൃഷ്ണനെ തങ്ങൾ ഏൽപ്പിക്കുന്നു.
2: ഞാനൊരു കാര്യം ചോദിച്ചാ നേര് പറയോ, ക്ലാരയായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താണോ അതോ?
1: അതെ.
2: അതെന്താ കാരണം?
1: നിങ്ങളിപ്പോ ഈ മുറി വരാൻ എന്താ കാരണമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചോ? ഇല്ലല്ലോ.
0: അവളുമായി ശാരീരികമായി ബന്ധപ്പെട്ട ജയകൃഷ്ണൻ എന്നാൽ തിരിച്ചറിയുന്നത് ആ പെൺകുട്ടി കന്യകയായിരുന്നു എന്നാണ്.
2: കുട്ടി മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഞാൻ കരുതിയേയില്ല. അങ്ങനെയല്ല ഞാൻ കരുതിയത്.
0: അവളെ ആദ്യമായി സ്പർശിച്ച പുരുഷനായതിനാൽ തന്നെ ക്ലാരയെ വിവാഹം കഴിക്കണമെന്ന ചിന്ത ജയകൃഷ്ണനിൽ ഉണരുന്നു. എന്നാൽ അവൾ ഒരു വാക്കുപോലും പറയാതെ അയാളിൽ നിന്ന് അകലുകയാണ്. മണ്ണാറത്തോടി തറവാട്ടിലെ അകന്ന ബന്ധത്തിലുള്ളതാണ് പാർവതി അവതരിപ്പിച്ച രാധ എന്ന രണ്ടാം നായിക, ഒരു ശാലീന സുന്ദരി. ക്ലാരയും ജയകൃഷ്ണനും തമ്മിൽ ഉടലെടുക്കുന്ന അടുപ്പത്തിന് സമാന്തരമായി അയാളും രാധയും തമ്മിലുള്ള ബന്ധവും അവതരിപ്പിച്ച് പോകുന്നതാണ് സിനിമയുടെ രീതി. പരിചയപ്പെട്ട വേളയിൽ തന്നെ പരുക്കനായി പെരുമാറിയ അയാളെ ആദ്യം രാധ ആ രീതിയിലാണ് നേരിടുന്നത്. എന്നാൽ ക്രമേണ ജയകൃഷ്ണനിൽ ഉണരുന്നത് രാധയോടുള്ള പ്രണയമായിരുന്നു. തുടർന്നവളുടെ കലാലയത്തിലടക്കം എത്തുന്നുണ്ട് ആ വിദ്വാൻ.
3: എനിക്ക് ജയകൃഷ്ണൻ എത്ര വർഷമായിട്ട് അറിയുന്നത്? മൂപ്പരുടെ ഒരു 100 വിക്രിയകളുടെ കഥകളും എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എന്റെ അറിവില് ജയകൃഷ്ണൻ ഏതെങ്കിലും ഒരു പെണ്ണിനോട് എന്തെങ്കിലും റിക്വസ്റ്റ് നടത്തുന്ന സംഭവം ഇതാദ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിന്റെ ഈ എടുത്തടിച്ചുള്ള മറുപടി അയാൾ ആകെ ഒലിച്ചിട്ടുണ്ടാവണം. ഈ ടൗണിൽ തന്നെ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു അണ്ടർവേൾഡ് ഉണ്ട് അറിയോ?
0: ആദ്യം രാധയെ കണ്ടുമുട്ടി അധികം താമസിയാതെയാണ് ക്ലാരയുടെ കടന്നുവരവ്. തുടർന്ന് അയാൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നത് ക്ലാരയെ മാത്രമാണ്. ശാരീരികമായി അറിഞ്ഞതിനു ശേഷം അയാൾ വെച്ചു നീട്ടിയ സുഖ സൗകര്യങ്ങളോടെയുള്ള ഭാര്യാ ജീവിതം തള്ളിക്കളഞ്ഞ് ക്ലാര വിടവാങ്ങുകയാണ്. ക്രമേണ രാധ എത്തിച്ചേരുന്നത് ജയകൃഷ്ണന്റെ പ്രണയം തേടിയുമാണ്. എന്നാൽ അപ്പോൾ അയാളുടെ മനസ്സ് ക്ലാരയ്ക്കൊപ്പമാണ്. ഇടയ്ക്ക് അവളുടെ ടെലിഗ്രാം സന്ദേശവും ജയകൃഷ്ണന് ലഭിച്ചു. ക്ലാര ആ നഗരത്തിലെത്തുന്നുണ്ട് അയാളെ കാണാൻ. അവർ വീണ്ടും കണ്ടുമുട്ടി. അപ്പോഴും ഒന്നിച്ച് ജീവിക്കാനുള്ള സമ്മതം അവൾ അയാൾക്ക് നൽകുന്നില്ല. ഇവയ്ക്കെല്ലാം സമാന്തരമായി വികസിക്കുന്നുണ്ട് രാധയും ജയകൃഷ്ണനുമായുള്ള ബന്ധം. ക്ലാരയെ ഇഷ്ടപ്പെടുമ്പോൾ ജയകൃഷ്ണൻ രാധയോട് താല്പര്യം കാണിക്കുന്നില്ല എന്ന കാര്യം ഏറെ ശ്രദ്ധേയം. ക്ലാരയെപ്പറ്റി രാധയോട് തുറന്നു പറയുന്ന ഭാഗം തന്നെ ഇതിനുദാഹരണം.
2: രാധയെ പോലെ ക്ലാര ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ രാധയുടേതായാൽ പിന്നെ ക്ലാരയ്ക്ക് ഞാനില്ലെന്ന്.
1: ഇന്ന് ഉച്ച വരുന്നല്ലേ ആ കുട്ടി വരുന്നത്? വരട്ടെ, വന്നിട്ട് പോട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എന്നെങ്കിലും ഞാനൊരു വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ അത് ജയേട്ടന്റെ ഒപ്പന്റെ അടുത്തേ ആവുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല.
0: സിനിമയുടെ അവസാനം ക്ലാര ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം ജയകൃഷ്ണനെ കാണാനെത്തി. അവർ സഞ്ചരിക്കുന്ന ട്രെയിൻ യാത്രാമതിയെ ആ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ തമ്മിൽ കണ്ടുമുട്ടാമെന്നാണ് വാക്ക്. അപ്പോൾ മാത്രമാണ് ജയകൃഷ്ണൻ തിരിച്ചറിയുന്നത് ക്ലാര മറ്റൊരാളുടെ സ്വന്തമായി മാറിയിട്ടുണ്ടെന്ന്. ആ റെയിൽവേ സ്റ്റേഷനിൽ അല്പം മാറി രാധയുമുണ്ട്.

0: മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജയകൃഷ്ണനെ തന്നിൽ നിന്ന് പൂർണ്ണമായി പറിച്ചു മാറ്റാനാണ് ക്ലാരയുടെ കടന്നുവരവ്. അയാളെ മറ്റൊരു വഴിത്താരയിലേക്ക് നയിക്കാൻ, തുടർന്ന് രാധയിലേക്ക് തന്നെയാണ് ജയകൃഷ്ണന്റെ ജീവിതം നീങ്ങുന്നത്. ഒരേ കാലയളവിൽ ഒരു യുവാവിന്റെ ജീവിതത്തിലെത്തിച്ചേർന്ന രണ്ട് യുവതികൾ. രാധ അയാളുടേതിന് തുല്യമായ ഭവന സാഹചര്യത്തിൽ നിന്നുള്ളവൾ, അവരെയാണെങ്കിൽ മോശം ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്നവൾ.
1: ഞാൻ എന്തു തൊട്ടാലും അവർ വഴക്കിന് വരും. ആദ്യമൊക്കെ എന്നെ തല്ലുമായിരുന്നു. തല്ലുകൊണ്ട് സഹിയിട്ടപ്പോ ഒരു ദിവസം ഞാൻ തിരിച്ചു തല്ലി. പിന്നെന്നും ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു. ആ വീട്ടിൽ കഴിയണേൽ എനിക്ക് ഈ വഴി തെരഞ്ഞെടുത്തേ പറ്റുള്ളായിരുന്നു. അതിനുള്ള മാർഗമൊക്കെ അവരൊപ്പിച്ചോണ്ട് വരികയായിരുന്നു.
2: നാശത്തിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട്
1: എന്തായാലും നശിക്കും. എന്നാ പിന്നെ അന്തസ്സായിട്ട് നശിച്ചൂടെ.
0: ഏവരിൽ നിന്നും അകന്നുപോയി അവസാനമാണ് ഭാര്യ മരണപ്പെട്ട ആ മധ്യവയസ്കന്റെ സ്നേഹത്തിലേക്ക് ക്ലാര എത്തിച്ചേരുന്നത്. ആദ്യ പരിചയപ്പെടലിൽ ജയകൃഷ്ണൻ ക്ലാരയ്ക്ക് സമീപമെത്തുന്നത് താനൊരു കോൺട്രാക്ടറാണെന്ന് പറഞ്ഞാണ്. എന്നാൽ അവളെ അറിഞ്ഞ ജയകൃഷ്ണൻ മുൻകൂട്ടി അറിയാതെ പോയത് ആ പെൺകുട്ടി ഒരു കന്യകയാണെന്ന സത്യവും. ജയകൃഷ്ണൻ എന്ന പച്ച മനുഷ്യനെ ക്ലാരയ്ക്കിഷ്ടമാണ്. അഥവാ അയാൾക്ക് പറിച്ചെറിയാൻ കഴിയാത്ത, എന്നാൽ അയാൾ കൂടി ഭാഗമായ ആ ഉന്നത സാമൂഹിക ചുറ്റുപാടിനെ, ഭവന സാഹചര്യങ്ങളെ ക്ലാരയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അയാൾ വാഗ്ദാനം ചെയ്ത ജീവിതം സ്വീകരിച്ചാൽ അത് നിലനിൽക്കണമെന്നോ താൻ ആ ഭവനത്തിൽ സ്വീകരിക്കപ്പെടുമെന്നോ ഉറപ്പില്ല എന്നോ ക്ലാരയ്ക്ക് നന്നായി അറിയാമായിരിക്കാം. ഇതാകാം അവളെ പ്രണയം തിരസ്കരിക്കാൻ കാരണമായത്. അതേസമയം ജയകൃഷ്ണന്റെ ക്ലാരയോടുള്ള അടുപ്പത്തിന്റെ മൂലക്കല്ല് താൻ കന്യാകത്വം നഷ്ടമാക്കിയവളെന്ന കുറ്റബോധത്തിൽ ഊന്നിയതാണ്. പിന്നെ അവളുടെ വ്യക്തിത്വ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ടതാണ്. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമാണ് രാധയ്ക്ക് ജയകൃഷ്ണനോടുള്ള താല്പര്യം. താനടക്കമുള്ള സ്ത്രീകളോട് അയാൾ പുറത്തെടുക്കുന്ന അധികാര രീതി അവളെ ആദ്യം വെറുപ്പിക്കുന്നുവെങ്കിലും അങ്ങനെയുള്ള അയാളെ, പലരിൽ നിന്നും സ്വന്തം ജ്യേഷ്ഠനിൽ നിന്ന് പോലും കേട്ടറിഞ്ഞ ആ കേമനെ വരിക്കാൻ അവൾ ക്രമേണ തയ്യാറെടുക്കുന്നതാണ്. അവർ തമ്മിലുള്ള വിവാഹം ആ ഭവനാന്തരീക്ഷത്തിൽ സുഗമമായി നടക്കും. ക്രമേണ അവളും ജയകൃഷ്ണന്റെ മൂത്ത സഹോദരിയെപ്പോലെയും അമ്മയെപ്പോലെയുമൊക്കെ അവരുടെ ജീവിതം മുൻപോട്ട് നയിക്കും. സമൂഹത്തിന്റെ കണ്ണിൽ ഉത്തമയായ ഒരു വീട്ടമ്മയായി മാറും. അതിനുമപ്പുറം അവൾ ക്ലാരയുമായി അയാൾക്കുണ്ടായിരുന്ന അടുപ്പം അതിന്റെ തീവ്രതയിൽ അറിഞ്ഞു തന്നെയാണ് ആ ബന്ധത്തിന് തയ്യാറാകുന്നത്. അതിനാൽ അവർ തമ്മിലുള്ള പ്രണയം, വിവാഹം, തുടർന്നുള്ള ജീവിതം, രക്ഷകർത്ത പദവിയൊക്കെ മുന്നേറുമെന്ന് നമുക്ക് കരുതാം. എന്നാൽ ക്ലാരയുമായുള്ള പ്രണയം അങ്ങനെ മുന്നേറണമെന്നില്ല. അത്തരമൊരു പെണ്ണുമല്ല ക്ലാര. താൻ എടുത്തണിഞ്ഞ വേഷം അഴിക്കാൻ ജയകൃഷ്ണന് പല കാരണങ്ങളാൽ സാധിക്കുകയുമില്ല. അതിനാൽ തന്നെ ചില പ്രണയങ്ങൾ വിവാഹത്തിലെത്താതെ പ്രണയമായി മാത്രം, സുഖമുള്ള നൊമ്പരമായി മാത്രം ശേഷിക്കുന്നതാണ് കൂടുതൽ മനോഹരം. എങ്കിലും ആ ഓർമ്മകൾ പതിയെ പതിയെ മങ്ങി മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
2: ആ കത്തി നിൽക്കുന്നവൻ സൂര്യനാണെങ്കിൽ ആ വിവാഹം നടന്നേനെ. രണ്ടാളും എന്നോട് നോന്ന് തന്നെ പറഞ്ഞേ. ഒരേ ഒരു വ്യത്യാസം, രാധ പറയുമ്പോ അതൊരു കുടുംബത്തിന്റെയും റിലേറ്റീവ്സിന്റെ ഒക്കെ സെക്യൂരിറ്റി നിന്നിട്ട് പറയുന്നു. ക്ലാര അത് ഒന്നുമില്ലാത്ത ഇടത്ത് നിന്നിട്ട് പറയുന്നു. എന്നിട്ട് എങ്ങോട്ടെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ലാത്ത എങ്ങോട്ടേക്കോ ഓടിപ്പോകുന്നു. പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോ അവൾ ഓടിപ്പോയത് എന്റെ അടുത്തുനിന്നല്ല, അവളുടെ അതുവരെയുള്ള ജീവിതത്തിൽ നിന്നാണ്.
0: തൂവാനത്തുമ്പികൾ ഏറ്റവും പ്രധാനമായി ആരുടെ കഥയാണെന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് ക്ലാരയുടെ തന്നെ കഥയാണ്. തിയേറ്ററിൽ അത്ര വിജയമായി മാറിയ ചിത്രമല്ലെങ്കിൽ കൂടി പുനർക്കാഴ്ചകളിൽ ക്ലാരയും അവളുടെ സാന്നിധ്യത്തിൽ കടന്നുവരുന്ന മഴയും സുന്ദര പ്രണയ സങ്കല്പമായി ഇന്ന് നിലനിൽക്കുന്നതിനാലല്ല, അഥവാ കൾട്ട് സ്റ്റാറ്റസ് നേടിയതിനാലല്ല ഇത് പറയുന്നത്. യഥാർത്ഥത്തിൽ ക്ലാര എന്ന കഥാപാത്രത്തെ പ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏറെ വ്യത്യസ്തയായ ആ മുക്കുവ ക്രിസ്ത്യൻ പെൺകുട്ടിയെ അവതരിപ്പിക്കാൻ ശക്തമായ ഒരു കഥാപശ്ചാത്തലം വേണം. അതാണ് ജയകൃഷ്ണൻ എന്ന ഉന്നത കുടുംബത്തിൽ നിന്നുള്ളവന്റെ കഥയിലേക്ക് അവളെ വിളക്കി ചേർത്തതിലൂടെ നടന്നത്. അത് അവളുടെ സാഹചര്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കുകയും വേണം.
2: അവിടെ എവിടെ ഒരു വീട്ടില് ഒരാമത്തിൽ ഒരു ഭ്രാന്തം കിടപ്പുണ്ട്. ഒരുപാട് കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കുക. ആമത്തിക്കാരെന്ന് പറഞ്ഞിട്ട് കാലിൽ വ്രണായി അവിടെ ചങ്ങലയുടെ കണ്ണി വരയുമ്പോ വിളിച്ചു പോണതാ.
1: എനിക്ക് ആ ഭ്രാന്തന്റെ കാലിലെ മുറിവാകാൻ കൊതിയാവുക. ചങ്ങലയുടെ ഒരൊറ്റ കണ്ണിയുമായിട്ട് മാത്രം ബന്ധമുള്ള ഉണങ്ങാത്ത ഒരു മുറിവ്.
0: ക്ലാരയൊരു വീഞ്ഞു പോലെയാണെന്ന് പറയാം. അറിയുംതോറും ലഹരി വർദ്ധിക്കുന്ന വീഞ്ഞ്. ആ വീഞ്ഞ് പകരപ്പെട്ട പാനപാത്രമാണ് ജയകൃഷ്ണൻ. ആ പാത്രത്തിൽ വീഞ്ഞ് രുചിക്കുന്നത് പ്രേക്ഷകരായ നമ്മളാണ്. ജയകൃഷ്ണന്റെ കണ്ണിലൂടെ നമ്മൾ കാണുന്ന ക്ലാരയാണിത്. എന്നാൽ അവൾക്ക് മറ്റു മുഖങ്ങളും കണ്ടേക്കാം. വീഞ്ഞ് ലഹരി പടർത്തുന്നതുപോലെ, മഴ സുഖമുള്ള കുളിര് പകരുന്നതുപോലെ, ക്ലാര ജയകൃഷ്ണന് പകർന്നത് പ്രണയത്തിന്റെ ഉന്മാദമാണ്. മഴ വരുന്നതുപോലെ കടന്നുവന്ന, അങ്ങനെ തന്നെ കടന്നുപോകുന്ന ക്ലാര. തൊടികളെ തണുപ്പിച്ചൊഴുകുന്ന മഴവെള്ളം സമുദ്രത്തിലെത്തിച്ചേരുന്നു. ജയകൃഷ്ണനിൽ പ്രണയം വിധിച്ച് ക്ലാരയൊഴുകി മറ്റൊരുവനിലെത്തുന്നു. തന്റെ തന്നെ ഉദകപ്പോള എന്ന നോവലിൽ നിന്ന് കഥാതന്തുപരമായ ചില കടമെടുക്കലുകൾ നടത്തി പത്മരാജൻ ഒരുക്കിയ തൂവാനത്തുമ്പികൾ പകരുന്നത് വല്ലാത്തൊരനുഭൂതിയാണ്. എളുപ്പം മറക്കാനാകാത്ത അനുഭൂതി. വ്യത്യസ്ത പ്രണയകാഴ്ച

0: അഗ്നിപകരുന്നതാണ് പത്മരാജൻ രചനകൾ പലതും. തേടാനാഴം ഇനിയും ഒരുപാടുള്ളത്.
1: സിഗ്നേച്ചർ
2: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
1: നിർവഹണം നിഖിൽ എബ്രഹാം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം. എന്റെ ഇടം. എന്റെ കൃഷിയിടം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എന്റെ ഇടം എന്റെ കൃഷിണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കീർത്തന. ഉപ്പുവെള്ളം കയറുന്ന മണ്ണിൽ മറ്റെല്ലാ ചെടികളും കരിഞ്ഞു പോകുമ്പോൾ വെള്ളത്തിനോടൊപ്പം നെഞ്ചുവിരി ചുയർന്നു നിൽക്കുന്ന കേരളത്തിന്റെ സ്വന്തം വിസ്മയമാണ് പൊക്കാളി. നമ്മുടെ എറണാകുളം, ആലപ്പുഴ, തൃശൂർ ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു അപൂർവ കൃഷിരീതി. രാസവളങ്ങളോ കീടനാശിനികളോ ഇല്ലാതെ പ്രകൃതി ഒരുക്കുന്ന ഫലഭൂഷ്ടിയിൽ മാത്രം വിളയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജൈവനെല്ലിൽ ഒന്ന്. നമസ്കാരം ചേട്ടാ.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരെന്താ?
1: പേര് പുരുഷോത്തമൻ.
0: ഇപ്പൊ ഈ പൊക്കാളി കൃഷി ഇപ്പോൾ ലഭ്യമായ ഏറ്റവും മികച്ചതും വിളവ് തരുന്നതുമായ വിത്ത് ഇനങ്ങൾ ഏതൊക്കെയാണ്?
1: പൊക്കാളി, പൊക്കാളി രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് സാധാ പൊക്കാളി ഉണ്ട്, പിന്നെ ഒരു വയറ്റിലെ ടെൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പൊക്കാളിയും കൂടി വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈസുള്ള പൊക്കാളി എനിക്ക് അറിയാം.
0: ഇതിൽ ഏതാ മികച്ചത്?
1: മികച്ചെന്ന് പറയുന്നത് നാടൻ പൊക്കാളി തന്നെ, നാടൻ പൊക്കാളി.
0: ഇപ്പൊ വിത്തുകൾ കൃഷിഭവൻ വഴി സബ്സിഡി കൂടി ലഭ്യമാണോ? എവിടെയിൽ നിന്നും ഗുണമേന്മയുള്ള

0: വിത്തുകൾ ഇപ്പൊ വാങ്ങാൻ സാധിക്കുക?
1: നമുക്കിപ്പോ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾക്ക് നാട്ടില് നമ്മൾ കൃഷി ചെയ്യുന്ന വിത്തുണ്ട്, പിന്നെ ഇല്ലാ വരുമ്പോ നമ്മള് കൃഷിഭവൻ മുഖാന്തരം ബന്ധപ്പെട്ടിട്ട് നമ്മളങ്ങനെ വാങ്ങിക്കാറുണ്ട്.
0: സബ്സിഡി ഉണ്ടോ ഇതിന്?
1: സബ്സിഡി കിട്ടും.
0: ഇപ്പൊ വിത്ത് മുളപ്പിക്കുന്നതിനും പാകുന്നതിനും മുമ്പ് ചെയ്യേണ്ട പ്രത്യേകത വിത്ത് പരിശോധന മാർഗങ്ങളുണ്ട്. ഇപ്പൊ വിത്തൊക്കെ വിതയ്ക്കുന്നതിന് മുമ്പ് വിത്ത് ഇങ്ങനെ നല്ലതാണോ നോക്കുന്നതിന്റെ പ്രത്യേക മാർഗങ്ങളുണ്ടോ?
1: അതായത് ഇപ്പൊ വിത്തിനെ സംബന്ധിച്ച് നമ്മള് വിത്ത് നമ്മള് കൊയ്ത് കഴിഞ്ഞ് കറ്റമരിച്ചതിന്റെ വിത്ത് എടുക്കുമല്ലോ. അപ്പൊ ഈ വിത്ത് എടുക്കുന്ന വെച്ചാല് നമ്മൾ ശരിക്കും അതിന്റെ തലനെല്ലെന്ന് പറയും, അതായത് ഏറ്റവും ക്വാളിറ്റിയുള്ള നെല്ലാണ് നമ്മൾ വിത്തിനായിട്ട് എടുക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം നമ്മൾ വിതച്ച് അത് മെതിച്ചിട്ട് നമ്മളത് പിന്നെ പേറ്റി ഉണക്കി, ഉണക്കുക എന്ന് വെച്ചാല് നമ്മൾ ചണച്ചാക്കിൽ വേണം ഉണക്കാനായിട്ട്. ചണച്ചാക്കിൽ ഇട്ട് ഉണക്കി അതിന്റെ ഒരു പാകമുണ്ട്, ആ പാകത്തിന് നമ്മൾ ഉണക്കിയെടുക്കണം. ഒരുപാട് ഉണങ്ങി പോകാൻ പാടില്ല, അത് കനത്തിൽ ഇട്ട് വേണം നമ്മളത്, ചെറിയ ചൂടുള്ള സ്ഥലത്ത് വെച്ച് അങ്ങനെ വേണം നമ്മളത് പിന്നെ ഉണക്കിയെടുക്കാനായിട്ട്. അത് ഉണക്കി കഴിഞ്ഞിട്ട് നമ്മളത് പേറ്റി അത് സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് വിതക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിത് ഈ മീനം മേടം മാസം എന്ന് പറയാം, കുംഭം മീനം മേടം, ഈ മൂന്ന് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ, അതായത് നല്ല മഞ്ഞുള്ള സമയത്ത് നമ്മൾ മഞ്ഞത്തെടുത്തിടും, മഞ്ഞ് കൊള്ളിക്കണം. ഇത് ഇപ്പൊ മഞ്ഞ് കൊള്ളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിത്ത് നമുക്ക് നല്ല ഒരു ഇതായിരിക്കും, മനസ്സിലായി? അപ്പൊ ആ വിത്താണ് നമ്മൾ ശരിക്കും ഇതിനു വേണ്ടി തയ്യാറാക്കി പിന്നെ വിതക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളുടെ ഈ ഇതിന്റെ വിത രീതി എന്ന് പറയുന്നത്, നമ്മള് മാർച്ച് 31 മുമ്പ് തന്നെ നമ്മൾ വെള്ളം വറ്റിച്ച് പാടശേഖരം ഒരുക്കി അത് വാരം പോലെ കോരണം, അല്ലെങ്കിൽ കണ്ണി പോലെ കോരണം. അങ്ങനെ കോരിയിട്ട് നമ്മൾ കുമ്പത്തിലെ കാറ്റ് കൊള്ളണം എന്നുള്ള, ശരിക്കും ഇത് നല്ല ഉണങ്ങണം, നല്ല ഡ്രൈ ആകണം ഈ ചെടി. അങ്ങനെ നല്ല ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് കുമ്പത്തിലൊരു കാറ്റടിക്കും, ആ കാറ്റ് കൊണ്ട് ഇത് ശരിക്കും പൊടിയും, തനിയെ പൊടി. അങ്ങനെ തനിയെ പൊടിഞ്ഞു കഴിഞ്ഞിട്ട് ഇടവത്തിൽ മഴ പെയ്യും, ആ ഇടവത്തിൽ മഴ പെയ്ത് കുറച്ച് ഇത് ഒരു നനവ് വരും. അങ്ങനെ ആ നനവ് വന്നു കഴിഞ്ഞതിന് ശേഷം അത് അവിടെ കിടന്ന് പിന്നെ ഇടം കഴിഞ്ഞും മിഥുനത്തിൽ നമ്മൾ നല്ല മഴ കിട്ടുന്നൊരു സമയമുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവിടേക്ക്, ഇപ്പൊ നമ്മളെ ഇവിടത്തെ സംബന്ധിച്ച് നമ്മളുടെ ഉപ്പ് പ്രദേശമാണ്, ഇവിടെ ഉപ്പുള്ള പ്രദേശമാണ്. അപ്പൊ ഈ ഉപ്പുള്ള പ്രദേശത്ത് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാല് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പാടം വറ്റിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരുക്കുമല്ലോ, ഒരുക്കിയതിന് ശേഷം നമ്മൾ കെട്ടി നിർത്തും, വെള്ളം പുറത്തേക്ക് പോകാത്ത രീതിയിൽ കെട്ടി നിർത്തും. കെട്ടി നിർത്തിയിട്ട് ഈ വെള്ളം ശരിക്കും നമ്മൾ മഴ പെയ്ത് ഈ വാരം കോരിയ വാരം അല്ലെ കണ്ണി കൂമ്പൽ ഇത് ശരിക്കും ഈ വെള്ളം കൊണ്ട് മൂടും. അങ്ങനെ മൂടിക്കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം പുറത്തേക്ക് തുറന്നു വിടും. അതിനിട്ട് വീണ്ടും അടുത്തൊരു മഴക്ക് വീണ്ടും കെട്ടി നിർത്തും. കെട്ടി നിർത്തി കഴിഞ്ഞിട്ട് ഇത് വീണ്ടും നമ്മൾ 3-4 ദിവസം കഴിഞ്ഞ് ഇത് ഈ വാരത്തിന് മുകളിൽ വരുന്ന സമയത്ത് 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തുറന്നു. അങ്ങനെ 3-ാമത്തെ മഴയ്ക്ക് ഇത് നല്ല ഉപ്പൊക്കെ പോയിട്ട് നല്ല രീതിയിലാകും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മൾ ശരിക്കും വിതക്കുന്നത്. എന്ന് വെച്ചാല് നമ്മള് 15 അതാണ് ശരിക്കുള്ള 15 അതായത് നമ്മുടെ പറയണെങ്കിൽ നമ്മുടെ ഈ ഒരേ പക്കം ഉണ്ടല്ലോ, ഈ പക്കത്തിനനുസരിച്ചിട്ടാണ് നമ്മളിത് ഞാറ്റുവേല, ആ ഞാറ്റുവേല സമയത്താണ് നമ്മളിത് വിതക്കേണ്ടത്. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഞാറ്റുവേല സമയത്ത് തിരുവാതിര ഞാറ്റുവേല എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ ആ ഞാറ്റുവേലയ്ക്കാണ് ശരിക്കും നമ്മളിത് വിതക്കേണ്ടത്. അപ്പൊ അങ്ങനെ വിതക്കുമ്പോൾ ആ പക്കം നമുക്ക് ശരിക്കും ഒത്തു കിട്ടും, അപ്പൊ അത് നല്ല കരുത്തായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ വിത്ത് വിതയ്ക്കുന്നത്. പിന്നെ ഈ വിത്ത് വിതക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് വിത്ത് കെട്ടുന്നൊരു രീതിയുണ്ട്. വിത്ത് കെട്ടുന്ന വെച്ചാല് നമ്മൾ ഈ വിത്ത് പാകമായ വിത്ത് നമ്മൾ മഴ പെയ്ത് ഒരുക്കി നിലവെല്ലാം ഒരുക്കിയതിന് ശേഷം നമ്മൾ ഒരു 12 മണിക്കൂർ നമ്മൾ വിത്ത് വെള്ളത്തിൽ കുതിർത്തു പോകും. 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ 12 നാഴിക എന്നൊക്കെയാണ് പഴയ പഴമക്കാർ പറഞ്ഞത്, 12 നാഴിക. ആ 12 മണിക്കൂർ നമ്മൾ വിത്ത് വെള്ളത്തിയിടുന്നു. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമ്മൾ ഒരു 6 മണിക്ക് വെള്ളത്തിലിടുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഈ 6 മണിക്ക് തന്നെ ഇത് വാരി അതിന്റെ വെള്ളം തുകർന്ന് പോകത്തക്ക രീതിയിൽ ഇങ്ങനെ വെക്കണം. വെച്ചതിന് ശേഷം നമ്മൾ കൊട്ട മുടഞ്ഞിട്ട് ഈ കൊട്ടയിൽ തേക്കലൊക്കെ വെച്ചിട്ട് കൊട്ടയിൽ വെച്ചിട്ട് അത് കെട്ടി അത് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് മഴ കൊള്ളാത്ത സ്ഥലത്ത് എടുത്ത് വെക്കും. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി വെക്കണം. അത് ഒരു 12 മണിക്കൂർ കൂടി മുക്കണം. 12 മണിക്കൂർ മുക്കി നമ്മൾ കരയിലെടുത്ത് വെള്ളം തോർന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ എടുത്ത് വെച്ചേക്കണം. അപ്പൊ അത് കഴിഞ്ഞ ഒരു 2-3 ദിവസം ആകുമ്പോൾ ഇതെല്ലാം പരുവമായി മുളച്ചിരിക്കും. ആ വിത്ത് നമ്മൾക്ക് വിതക്കാൻ കഴിയും.
0: ഈ പൊക്കാളി കൃഷി തുടങ്ങുന്നതിന് മുമ്പ് നിലം എങ്ങനെയാണ് ഒരുക്കേണ്ടത്? ചെളി കൂട്ടുന്നതിലും അത് നിയന്ത്രിക്കുന്നതിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാല് നമ്മള് ശരിക്കും 31 മുമ്പ് തന്നെ നമ്മള് ഡ്രൈ ആക്കണം, നിലം ശരിക്കും ഉണക്കണം. അങ്ങനെ ഉണങ്ങി ശരിക്കും ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ കിളക്കാൻ, വാരം അല്ലെങ്കിൽ കണ്ണി ഇങ്ങനെ കോരാൻ വേണ്ടി. അതല്ലെങ്കിൽ നിരത്തിയും വിതക്കാം. പക്ഷെ ഏറ്റവും നല്ലത് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വാരം കോരി നടുന്ന, കാരണം വെച്ചാല് ഈ വെള്ളക്കെട്ടിന്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ അധികരിച്ചൊരു മഴ വന്നാലും ശരിയാണ് ഈ വാരത്തിൽ നിൽക്കുന്നതെല്ലാം ഇത്രയും പൊക്കത്തിലാവുമ്പോൾ ഇങ്ങനെ നിന്നോളും.

0: അപ്പം അത്രയും പൊക്കത്തിലിങ്ങനെ വാരംകോര് നിർത്തുമ്പോൾ എന്ന് പറയുന്നത് ഒരു വടാപിടി മഴ പെയ്ത് വെള്ളപ്പൊക്കം വന്നാലും ശരിയാണ്, നമുക്കിതിനെ സംരക്ഷിച്ച് നിർത്താൻ കഴിയും. പക്ഷെ നമ്മൾ നിരത്തി വിതയ്ക്കണമെങ്കിലെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള മോട്ടർ കാര്യങ്ങളൊക്കെ സംവിധാനങ്ങൾ വേണം. പക്ഷെ അതും അധികരിച്ച മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മോട്ടറിന്ന് കംപ്ലയിൻറ്റ് വരികയും അല്ലെങ്കിൽ ഈ മോട്ടർ പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ മൊത്തവും പോകും. അപ്പം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പഴയ ആൾക്കാർ ഇങ്ങനെ വാരം കോരിട്ട് അതിൻ്റെ പുറത്ത്. അപ്പം എത്ര വലിയ വെള്ളം വന്നാലും ശരിയാണ്, നമ്മൾ അത് പിടിച്ചു നിർത്താൻ കഴിയും. അപ്പം ഇത് ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ ഇത് ട്രൈ ആക്കി എടുക്കേണ്ടത്. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ല കുമ്പത്തില കുമ്പക്കാറ്റ് കൊണ്ടത് തനിയെ പൊടിയാണ്. അങ്ങനെ തനിയെ പൊടിഞ്ഞ് വരുന്ന സമയത്ത് ചെറിയ മഴ പെയ്യും. ചെറിയ മഴ പെയ്ത് ആ മഴയുടെ ഇതിൽ കൂടി വെള്ളം കെട്ടി നിന്ന് അതിൻ്റെ ആ പുളി രസമൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിത് വിത്ത് വിതക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
1: ഈ വർഷത്തെ കാലാവസ്ഥയും മഴയുടെ ലഭ്യതയും അനുസരിച്ച് വിത്തയക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസം,
0: വിത്ത് ശരിക്കും റെഡിയാക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ മാസം ജൂലൈ മാസത്തിലാണ്. നമ്മൾ സാധാരണ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴ കിട്ടുന്ന സമയമാണ്. അതായത് ഇടവപ്പാതി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മിഥുനം, മലയാളത്തിൽ പറഞ്ഞാൽ മിഥുന മാസം എന്ന് പറഞ്ഞാൽ ജൂലൈ മാസം. ജൂലൈ ഒരു 15 നല്ല സീസണായിരിക്കും. ആ സമയത്താണ് നമ്മൾ സാധാരണ ഇവിടെ എല്ലാം വിത്ത് വിതയ്ക്കുന്ന ഒരു സമയം. അത് 28 കഴിയുമ്പോൾ ഞാറാവും. 28 കഴിയുമ്പോൾ ഇവനെ അപ്പം നമ്മൾ വാരത്തിൽ നടന്നാണെങ്കിൽ അതിനെ വിരിച്ച് വിരിച്ച് വെക്കാൻ കഴിയും. അപ്പോൾ 28 ആകുമ്പോൾ അത് പാകമാവും. പാകമായി കഴിഞ്ഞാൽ നമുക്കത് എല്ലാ പാടത്തെ എല്ലാ സ്ഥലങ്ങളിലേക്കും അത് വിരിച്ച് വെക്കാൻ നമുക്ക് കഴിയും.
1: ഇപ്പൊ നമ്മള് നെൽകൃഷി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പാടത്ത് ഇറങ്ങിയിട്ട് വെതറി ഇടേണ്ടതാണ്. അപ്പൊ ഈ പൊക്കാളി കൃഷി എങ്ങനെയാണ്, വെതറിയിട്ട് ഇടാൻ പറ്റുമോ അതോ ഇങ്ങനെ ഓരോ ദൂരത്തിൽ ഇങ്ങനെ ഇട്ടിട്ടാണോ പോണത്?
0: പൊക്കാളി കൃഷി രണ്ടു രീതിയിൽ ചെയ്യാം. അതായത് നമ്മൾ പിന്നെ ഈ നിരത്തി വിതയ്ക്കണമെങ്കിൽ, അതായത് മൊത്തം ഇങ്ങനെ നിരത്തി വിതയ്ക്കണമെങ്കിൽ നമുക്ക് വെതറിയിടാം. അതല്ല നമ്മൾ വാരത്തിലാണെങ്കിൽ ആ വാരം നമ്മളിങ്ങനെ തൂമ്പാകൊണ്ട് ഇങ്ങനെ ചെറിയ ഇതിലിങ്ങനെ അത് ലെവലാക്കും. ലെവലാക്കിയിട്ട് ആ വാരത്തിൽ മാത്രം നമ്മളിങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോകും. അപ്പോൾ അതിൽ വാരത്തിൽ ശരിക്കും പിടിക്കും. പിടിച്ചു കഴിയുമ്പോഴാണ് 28 കഴിയുമ്പോൾ നമ്മളിത് ഇതിൽ നിന്ന് അടർത്തി എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഈ ഇതൊക്കെ തൂമ്പാകൊണ്ട് മൊത്തം ലെവലാക്കും. എന്നിട്ട് മൊത്തം പിരിച്ചു വെക്കും.
1: ഈ പൊക്കാളി പാടങ്ങളിലെ അമിതമായ ഉപ്പുരസം എങ്ങനെയാണ് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്?
0: അതായത് പൊക്കാളിപ്പാടത്തെ ഉപ്പുരസം നിയന്ത്രിക്കാനായിട്ട് ശരിക്കും ഈ പൊക്കാളിപ്പാടത്ത് ഉപ്പ് വേണം നമ്മൾ. അതായത് കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന സമയത്തുള്ള ഉപ്പ് നമ്മൾ ഈ പൊക്കാളിപ്പാടത്ത് വേണം. കാരണം അതിനാണ് നമ്മൾ അതിലൊരുപാട് ധാതു ലവണങ്ങളുണ്ട്. അപ്പം അത് ഈ ഉപ്പിൽ കിടക്കണം. അത് കാരണം അതിൽ നിന്ന് ഒരുപാട് ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങൾ അതിലുണ്ട്. ഉപ്പില്ലെങ്കിൽ കൃഷി ശരിയാകില്ല. അപ്പോൾ ഉപ്പ് കയറി കിടക്കണം. ഉപ്പ് കയറി കിടന്നു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം വറ്റിച്ച് കഴിയുമ്പോൾ മഴ പെയ്യൂല. മഴ പെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഈ ഉപ്പ് പോകണം. അങ്ങനെ പിന്നെ നമുക്ക് ഇത് ഉപ്പ് നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല ശരിക്കും. കാരണം ഇതിന് ഉപ്പ് വേണം. ആ ഉപ്പിൻ്റെ ഇതിൽ കൂടി കുറേ ഇതിൻ്റെ ലവണാംശങ്ങളൊക്കെ ഇതിനാവശ്യമുള്ള ഇതൊക്കെ കിട്ടുന്നു ഇതിന്. അപ്പം അത് വേണം നമുക്ക് ശരിക്കും. ആ ഉപ്പ് വേണം.
1: പൊക്കാളി നെല്ലിന് സാധാരണയായി ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണ്?
0: പ്രധാന കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ചായയുടെ ഒരിതുണ്ട്. പിന്നെ ഈ പുഴു, ചുട്ടപ്പുഴു എന്ന് പറയും. ചുട്ടയാകുന്ന സമയത്ത് ഇതിൽ പുഴു കയറും. പുഴു കയറിട്ടത് പിന്നെ ഇതായി പോകും. പിന്നെ നമ്മൾ ഈ ചുട്ടയായി വരുന്ന സമയത്ത് ഇടിമിന്നലുണ്ടെങ്കിൽ, ചുട്ടയായി പൊട്ടുന്നതിന് മുമ്പായിട്ട് ഇടിമിന്നലുണ്ടെങ്കിൽ വരുന്നതെല്ലാം പൊട്ടക്കതിലായി പോകും. അതിൽ ഒന്നും ഉണ്ടാകില്ല. അങ്ങനെ 2-3 കാര്യമുണ്ട് അതിൽ.
1: ഈ നെല്ല് കൊയ്തതിന് ശേഷം ചെമ്മീൻ മത്സ്യകൃഷിക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ മത്സ്യകൃഷി ഞങ്ങൾക്ക് ഇല്ല. പക്ഷേ മത്സ്യകൃഷി ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഈ നെല്ല് കൊയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കുറേ ചണ്ടിയും അതുപോലെ ചൂടൊക്കെ ഉണ്ടാവില്ല. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മത്സ്യകൃഷിക്ക് അതിന് ആഹാരമായിട്ട് ഇത് എല്ലാം ഉപകാരപ്രദമാകും. അപ്പം അതുകൊണ്ടാണ് ഈ സംഭവം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മത്സ്യം വളരുകയും ചെയ്യുള്ളൂ. കാരണം മത്സ്യത്തിന് ആ പ്രജനനത്തിനുള്ള കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ ആഹാരവും കാര്യങ്ങളും എല്ലാം ഇതിലൂടെ കിട്ടുന്നതാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ മത്സ്യം കൂടുതൽ വളരുകയുള്ളൂ, അതിന് കൂടുതൽ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ.
1: നെൽകൃഷിയിൽ നിന്ന് മത്സ്യകൃഷിയിലേക്കുള്ള മാറ്റം മണ്ണിൻ്റെ ഫലഭൂഷ്ടതമായി എങ്ങനെ സഹായിക്കുന്നു?
0: അതായത് ഈ മത്സ്യം കയറി ഈ പറയുന്ന നെൽകൃഷിയുടെ തണ്ടൊക്കെ ഉണ്ടല്ലോ, അപ്പം ഇതിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഇത് മുട്ടയിടും. മുട്ടയിടുകയും ഇതിൻ്റെ ഈ കാഷ്ടങ്ങൾ, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഈ കാഷ്ടങ്ങളെല്ലാം ഈ മണ്ണിൽ ലയിച്ചു ചേരുകയാണ്. അപ്പം അങ്ങനെ ലയിച്ചു ചേരുമ്പോൾ ഈ മണ്ണിന് കൂടുതൽ ഫലഭൂഷ്ടത ഉണ്ടാകുകയാണ്. അങ്ങനെ അത് ഇത് മണ്ണിന് നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്.
1: പൊക്കാളി കൃഷി ചെയ്യുന്ന കർഷകർക്കായി സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായങ്ങളോ സബ്സിഡികളോ നിലവിലുണ്ടോ?
0: സബ്സിഡികളുണ്ട്. അതായത് ഒരു ഹെക്ടറിന് 10,000 കൊടുക്കുന്നതാണ്. അത് എല്ലാ കാലങ്ങളിലും അത് കൊടുക്കാറുണ്ട്. അത് നമ്മൾ ചെയ്യുന്നതനുസരിച്ചുള്ള തുക നമുക്ക്

0: കിട്ടാറുണ്ട്.
1: അപ്പൊ ഇവിടെ ഈ ആശ്രമത്തിൽ എത്ര ഏക്കറിലാണ് ഈ പൊക്കാളി കൃഷി ചെയ്യുന്നത്?
0: ഇപ്പൊ ആശ്രമത്തിൽ എന്ന് പറയാൻ 20 ഏക്കറോളം മൊത്തം ഉണ്ടായിരുന്നു. പക്ഷെ അതിലിപ്പോ ഒരു കുറേ ഇങ്ങനെ ഈ എക്കലൊക്കെ വന്നിട്ട് ഇങ്ങനെ മൂടിപ്പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മൂടിപ്പോയി കഴിഞ്ഞിട്ട് ശരിക്കും 17.5 ഏക്കർ ഉണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഒരു 14-15 ഏക്കറിലൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുള്ളു. കാരണം വെച്ചാൽ അത്രയും ഭാഗത്ത് മാത്രമേ ആ വിളവ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടാവുകയുള്ളു. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ വിളവ് കിട്ടിയാൽ, വെറുതെ നമ്മളുടെ പൈസ നഷ്ടമില്ലാതെ നമുക്കത് ലാഭത്തിൽ കൊണ്ടുവരാൻ പറ്റിയത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
1: അപ്പൊ ഈ പൊക്കാളി നെല്ല് കൊയ്തെടുത്തതിനു ശേഷം അത് വിറ്റഴിക്കാൻ കൃഷി വകുപ്പ് വഴി എന്തെങ്കിലും വിപണി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ?
0: ഇപ്പൊ കൃഷി വകുപ്പിൽ നിന്ന് പിന്നെ നമ്മളിപ്പോ ഇവിടെ പൊക്കാളി നെല്ലുണ്ടെങ്കിൽ അവര് പല ആൾക്കാരെയും കർഷകരെയും നമ്മളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഉള്ള വിത്തുകൾ ഉള്ളതുപോലെ നമ്മളെല്ലാ കർഷക സംഘങ്ങൾ അതുപോലെ കൃഷിക്കാരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം നമ്മളിവിടെ നിന്ന് വിപണനം ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ പൈസ നമ്മൾക്ക് അതുപോലെ അവർ തന്നു വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് നടക്കുന്നുണ്ട് എല്ലാ കാലങ്ങളിലും.
1: പൊക്കാളി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് എന്തിനാണ്?
0: പൊക്കാളി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചിലവാകുന്ന വെച്ചാൽ നമ്മുടെ കൂലി ചെലവ്, പണികാശ്. പണികാശ് നല്ലൊരു കാശ് വരും. കാരണം വെച്ചാൽ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതിയാണ്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരാളുടെ തച്ചെന്ന് പറഞ്ഞാൽ 1100 രൂപ കൊടുക്കണം. 1100 രൂപ കൊടുത്തെങ്കിൽ ഇന്ന് പണികാരെ കിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഞങ്ങൾ ആശ്രമത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ ഡിവോട്ടീസ് ഉണ്ട് ഇവിടെ, ആശ്രമ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കൂട്ടമായിട്ട് ഇറങ്ങി ഞങ്ങളാൽ കഴിയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പുറത്തുനിന്ന് പണികാരെ വെച്ചിട്ട് നമ്മളത് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആശ്രമത്തിൽ ഇവ ആ ഒരു കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ കൂടുതൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ്
1: ഇപ്പൊ ഇതിനിപ്പോ എത്ര കൃഷിക്കാര് വേണ്ടി വരും?
0: അതായത് 1 ഏക്കറിന് 15 പേരുടെ കൂലി ചെലവ് വരും, 15 ആണുങ്ങളുടെ കൂലി ചെലവ് വരും. അതായത് മൊത്തത്തിൽ ഇത് നെൽക്കതിരാകുന്നത് വരെയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, 6 സ്ത്രീകളുടെ ചെലവും വരും. അപ്പോൾ ഒരു ആളെന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് 1100 രൂപ വെച്ച് കൊടുക്കണം 15 പേരുടെ ചെലവ് വരും 1 ഏക്കറിന്. 6 സ്ത്രീകളും വേണ്ടി വരും പണിക്ക്. അവർക്ക് 600 രൂപയാണ് ഇപ്പൊ കൂലി കൊടുക്കുന്നത്.
1: ഇപ്പൊ നമ്മുടെ സാധാരണ നമ്മള് നെല്ല് വാങ്ങണ പോലെ അരി വാങ്ങുന്ന പോലെ ഈ പൊക്കാളി അരി വാങ്ങുമ്പോൾ ഇതിന് റേറ്റ് കൂടുന്നുണ്ട്. കാരണം എന്താണ് ഇതിന്റെ?
0: കാരണം അതിന്റെ കൂലി ചെലവ് തന്നെയാണ്. കാരണം ഇത് ശരിക്കും എന്ന് വെച്ചാൽ നല്ല കൂലി ചെലവുണ്ട് ഇതിനെ. ആ കൂലി ചെലവിൽ നമ്മൾ ഇത് കൃഷി ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റ് കൂടും. കാരണം ഇത് മറ്റ് കൃത്രിമമൊന്നും ഇല്ലല്ലോ, ഒറിജിനലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള അതിൻ്റെ വില നെല്ലിന് കൊടുക്കേണ്ടി വരും.
1: ഇനിയിപ്പോൾ ഈ പൊക്കാളി കൃഷിന്റെ വിളവെടുപ്പ് കാലം എപ്പോഴാണ് വരുന്നത്?
0: പൊക്കാളി കൃഷിയുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ വിളവ് ആകുന്ന വെച്ചാൽ 120 ദിവസമാണിത്. അതായത് നമ്മൾ വിതച്ച് 120 ദിവസം കൊണ്ട് ഇതിൻ്റെ വിളവെടുക്കാം. കാരണം വെച്ചാൽ 120-ാമത്തെ ദിവസം ഇത് കൊയ്യാറാകും, അതിൻ്റെ വിളവ് നല്ല രീതിയിൽ കിട്ടും.
1: ഈ 120 ദിവസം നമ്മൾ ഓരോരോ ദിവസം പോയി നോക്കണോ ഇത്?
0: ആ ഓരോ ദിവസം നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം അതല്ലെങ്കിൽ ഇതിന് ചായയുടെ ഇത് പ്രശ്നം വരുന്നുണ്ട്, പുഴുവിൻ്റെ പ്രശ്നം വരുന്നുണ്ട്, എന്നൊക്കെയെല്ലാം നമ്മൾ നോക്കണം. പിന്നെ ഇതിൻ്റെ ഈ വേലിയേറ്റം വേലിയിറക്കൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇതിനാവശ്യമുള്ള രീതിയിലൊക്കെ കയറ്റി ഇറക്കിയൊക്കെ ഇങ്ങനെ നിർത്തണം. അപ്പോൾ ഈ വെള്ളമൊക്കെ ശരിക്കും നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം.
1: ഇതിനെങ്ങനെയാണ് നമ്മൾ സാധാരണ വളമാണ് ഉപയോഗിക്കുന്നത്, അത് നമുക്ക് ഓർഗാനിക് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്?
0: അതായത് നമ്മളുടെ പൊക്കാളി കൃഷിയെ സംബന്ധിച്ച് നമ്മളെ ഇവിടത്തെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് ഈ ഉപ്പിൻ്റെ അംശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ ഉപ്പും അതുപോലെ തന്നെ ഈ കായൽ നിന്നുള്ള എക്കൽ കയറുന്നുണ്ട് ഇങ്ങോട്ട്. നമ്മൾ ഈ കൃഷി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം തുറന്നിടിക്കണം. അപ്പം ഈ കായലിൽ നിന്നുള്ള എക്കലും ഇതിനാവശ്യമായിട്ടുള്ള വളങ്ങളും എല്ലാം ഈ പാടത്തേക്ക് കയറിക്കൊണ്ടിരിക്കും. അപ്പം ഇതിന് നമ്മൾ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഞങ്ങൾ വളങ്ങൾ ഞങ്ങൾ ഇടാറില്ല. കാരണം നമുക്ക് ഇത് മാത്രം മതി. ഈ ഇതിൽ നിന്ന് വരുന്ന ആ ലവണാംശങ്ങളും അതുപോലെ തന്നെ ഈ എക്കൽ നിന്നും വരുന്നിട്ടുള്ള ഇതിനാവശ്യമായിട്ടുള്ള ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സകല കാര്യങ്ങളും അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് ഇതിന് വളം ഇടേണ്ട കാര്യമില്ല.
1: എന്റെ ഇടം എന്റെ കൃഷിയിടം എന്ന പ്രോഗ്രാമിൽ പൊക്കാളി കൃഷിയുടെ അനുഭവങ്ങൾ പങ്കുവച്ച് ഇതുവരെ കൂടി ഉണ്ടായിരുന്നതിന് നന്ദി.

നമസ്കാരം ഏവർക്കും. പെയ്തൊഴിയാതെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നാദ്യം കേൾക്കാം ഏഴാച്ചേരി രാമചന്ദ്രൻ എഴുതിയ കിഴക്കസ്തമിക്കുന്ന സൂര്യൻ. കവിതാലാപനം ലക്ഷ്മി ദാസ്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.